പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 2 സമതല ഭൂമികകളിലൂടെയാണ്. 1964 ജൂലൈ 2 അമേരിക്കയിലെ പൗരാവകാശ പോരാട്ട ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പൗരാവകാശ നിയമത്തിന് അംഗീകാരം നൽകുന്നു. 1972 ജൂലൈ 2 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിനുശേഷമുണ്ടായ സംഘർഷത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ

പ്രസിഡന്റും ചേർന്ന് സിംല കരാറിൽ ഒപ്പുവെക്കുന്നു. 1976 ജൂലൈ 2, രണ്ട് ദശാബ്ദത്തിലേറെ വർഷം നീണ്ട യുദ്ധത്തിനുശേഷം ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും സംയോജിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഇലകൾ കൊഴിയും, പുതിയ തളിരിലകൾ ജന്മമെടുക്കും. കൊഴിഞ്ഞു വീണ ഇലയുടെ അവശിഷ്ടത്തിൽ നിന്നോ ചാരത്തിൽ നിന്നോ അല്ല പുതിയ ഇല ജന്മമെടുക്കുന്നത്. പുതിയ തളിര് സൂര്യനിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാൻ മുകളിലേക്ക് ശിരസ്സുയർത്തുന്നു. കൊഴിഞ്ഞുപോയ ഇലയ്ക്ക് ജീവനില്ല, അത് നിശ്ചേഷ്ടമാണ്, അത് കഴിഞ്ഞു. തളിരിലേക്കതറിയാം, അതുകൊണ്ട് അത് താഴേക്ക് നോക്കുന്നില്ല. മനുഷ്യനാകട്ടെ, കൊഴിഞ്ഞുപോയ കഴിഞ്ഞ വർഷങ്ങളിലെ പരാജയങ്ങളും പാളിച്ചകളും എണ്ണിപ്പെറുക്കി നോക്കുന്നു. ഒരു പ്രയോജനവുമില്ലാതെ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒന്നും കഴിഞ്ഞുപോകാത്ത തരത്തിൽ പലതിനെയും നമ്മൾ മനസ്സോട് ചേർത്തുവെക്കുന്നു. ഓർമ്മയുടെ ലാവണങ്ങളിൽ കെട്ടിയിടുന്നു. ഓർക്കുക, ഇന്നലകൾ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഇന്നിന്റെ ജീവിതമാണ് ഇന്നലകളെ സുന്ദര സ്വപ്നമാക്കി തീർക്കുന്നത്, ഓരോ നാളുകളെയും പ്രതീക്ഷാ നിർഭരമാക്കി തീർക്കുന്നത്. പലരുടെയും ഇന്നലകളും നാളുകളും പേടിപ്പിക്കുന്ന പേക്കിനാവുകളായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നത്തെ ജീവിതത്തെ ഭാരമുള്ളതാക്കുന്നതുകൊണ്ടാണ്. പ്രതീക്ഷാ നിർഭരമായ നാളെയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വില്യം ബാർക്ലേയുടെ ഒരു കവിത വായിക്കാം. സകലവും പുതുക്കുന്ന പ്രപഞ്ചമേ, ഈ നല്ല ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു പൂ വിരിയുന്നതുപോലെ ലളിതവും നിഷ്കളങ്കവുമായി ഈ ദിവസത്തിൽ ഞാനും പ്രകാശിതമായിരിക്കട്ടെ. സത്യത്തിന്റെയും വിശ്വസ്തതയുടെയും ഇളം കാറ്റിലൂടെ ഞാൻ സഞ്ചരിക്കട്ടെ. എന്റെ സ്നേഹിതർക്ക് മനോവേദനയും സങ്കടവും ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം എനിക്ക് അവരോട് കൂറു പുലർത്താനുമാവട്ടെ. പ്രപഞ്ചമേ, നീ എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളും അനുകൂലനങ്ങളും ഉപയോഗിക്കത്തക്ക വിധം ഞാൻ പ്രയത്നശീലനും ശുഷ്കാന്തിയുള്ളവനുമായിരിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പരീക്ഷണങ്ങളിലൂടെ അനുഭവശക്തി ആർജിക്കുവാനും കഴിയത്തക്ക വിധം ക്രോധാദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്കാവുന്നു. ദുഃഖിതരോട് സഹാനുഭൂതിയും ഉത്കണ്ഠാകുലരോട് മാർഗനിർദ്ദേശവും നൽകുന്ന രീതിയിൽ എന്നിൽ കരുണ മിഴിവാർന്നു നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം നാം തന്നെയാകുന്നു. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല. കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം എന്ന് കവിവാക്യം എത്ര ശരിയെന്ന് ഓർത്തുനോക്കൂ. ഈ പ്രപഞ്ചം സദാ സകലതിനെയും പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനനുസൃതമായി മനുഷ്യൻ മനുഷ്യനെ ധരിക്കേണ്ടതുണ്ട്. ആധുനിക മനുഷ്യനെ, പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന ശബ്ദം ആർണോൾഡിന്റേതാണ്. പ്രകാശപൂർണമായി ജീവിക്കുക എന്നതാണ് ആർണോൾഡ് ഉദ്ദേശിച്ചത്. ആർണോൾഡ് ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ മാനേജറായിരുന്നു. സാമ്പത്തിക തകർച്ച മൂലം ആർണോൾഡിന്റെ കമ്പനി പൊട്ടുമെന്നായി. ഇനി മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ ഒരു നിവൃത്തിയുമില്ല എന്ന നിലയിലെത്തി. ആർണോൾഡ് ആകെ അസ്വസ്ഥനായി. വിട്ടുമാറാത്ത തലവേദനയും ശരീരവേദനയും കൊണ്ട് ജീവിതം തന്നെ അയാൾ മടുത്തു. വളരെ യാദൃശ്ചികമായി ഒരു ദിവസം വഴിയോരത്തെ ഒരു മതിലിൽ പതിപ്പിച്ചിരുന്ന ഏതോ ഒരു പോസ്റ്ററിലെ വാചകം അയാളുടെ മനസ്സിൽ തറച്ചു. പുതിയ മനുഷ്യനെ ധരിക്കുക എന്നതായിരുന്നു ആ വാക്കുകൾ. അത് അയാളുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതായിരുന്നു. ഒരു സ്വയം പ്രകാശത്തിന് വഴിയൊരുക്കാൻ അത് സഹായിച്ചു എന്ന് വേണം കരുതാൻ. അയാൾ കൂടുതൽ ധൈര്യവാനാവുകയും പൊട്ടിത്തകർന്നുപോയ അയാളുടെ കമ്പനിയെ അനുക്രമം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. ഇത്രയും നാൾ ഈ വക അസ്വസ്ഥതകൾ ചുമന്നുകൊണ്ട് നടന്നത് വ്യഥാ ആയിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു ആർണോൾഡിനെ വീണ്ടെടുത്തത്. അതൊരു സ്വയം വീണ്ടെടുക്കലായിരുന്നു. വീഴുകയാണെന്ന് തോന്നിത്തുടങ്ങിയാൽ അവിടെ നിന്ന് എങ്ങനെ ഉയർത്തെണീക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ നിരാശയോ സമ്മർദ്ദമോ ആണ് പിടിമുറുക്കുന്നതെങ്കിൽ കൂടുതൽ താഴ്ചയിലേക്ക് നിപതിക്കുകയേയുള്ളൂ. നോക്കൂ, നിരാശയ്ക്കും സമ്മർദ്ദത്തിനും ഒരിക്കലും മനുഷ്യനെ ഒരു ഇഞ്ച് പോലും ഉയരത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല. അതിനെ അതിജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിക്കും പുതിയ മനുഷ്യനാകുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം പോലെ ആർണോൾഡ് ഇപ്രകാരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന മനുഷ്യനാവുക എന്ന്.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം ലക്ഷ്യബോധം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളുണ്ട്. ചില യാത്രകൾ ഒരുപാട് ദൂരമുണ്ടാകും, ചില യാത്രകൾ വളരെ ചെറുതായിരിക്കും. പക്ഷേ എല്ലാ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതം ഒരു പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു വള്ളം പോലെയാണ്. ആ വള്ളം എവിടേക്കാണ് പോകേണ്ടതെന്ന് അതിനറിയില്ല. അത് കാറ്റടിക്കുന്നിടത്തേക്കൊക്കെ ഒഴുകി പോകുന്നു. ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നു. അത് നമ്മളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും. ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു വലിയ വീട് വെക്കണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മറ്റേയാൾക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ലക്ഷ്യമുള്ള യുവാവ് ഓരോ ദിവസവും അവന്റെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അവൻ ഒരുപാട് കഠിന അധ്വാനം ചെയ്തു, ഒരുപാട് പണം സമ്പാദിച്ചു. പക്ഷേ ലക്ഷ്യമില്ലാത്ത യുവാവ് ഓരോ ദിവസവും വെറുതെ സമയം പാഴാക്കി കളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്യമുണ്ടായിരുന്ന യുവാവിന് ഒരു വലിയ വീട് ലഭിച്ചു. പക്ഷേ ലക്ഷ്യമില്ലാത്ത യുവാവിന് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി ലക്ഷ്യമുള്ള ഒരു ജീവിതം ഒരുപാട് സന്തോഷം നൽകുമെന്ന്. ഈ കഥയിലെ ലക്ഷ്യമുള്ള യുവാവിനെ പോലെയാകണം നമ്മളും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് എങ്ങനെ ലക്ഷ്യബോധമുണ്ടാക്കാൻ സാധിക്കും? നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായി തിരിക്കുക. ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ലക്ഷ്യബോധം നമുക്ക് വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരം നൽകട്ടെ. സ്വയം പറയേണ്ടതായ ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങളെ വിനിയോഗിക്കും. വെറുതെ ആലോചിക്കൂ, ലക്ഷ്യമുണ്ടായേക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. മൂന്ന് ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ, പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടിനെതിരെ 3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്.

0: മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് അവിസ്മരണീയമായ തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ അസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വല കുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പുരിലൊതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം.ആർ. രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി K.മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.
1: പുലർക്കാല സുന്ദര സ്വപ്ന

0: ായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ, വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പവനനെ കുറിച്ച് കേൾക്കാം. പവനൻ, അത് തൂലിക നാമം. യഥാർത്ഥ പേര് വയലളം പി വി എൻ നായർ. എല്ലാ അർത്ഥത്തിലും ഒരു റിബലായിരുന്ന വ്യക്തി. ജീവിതം മുഴുവൻ തലയുയർത്തി നടന്നുപോയ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ കുറവായിരിക്കും. ദുഃഖത്തിന്റെയും വേദനയുടെയും കഷ്ടപ്പാടിന്റെയും തീരത്തുകൂടി നടന്നു നീങ്ങുമ്പോഴും ജീവിതത്തിന്റെ പ്രകാശധാരകളെ സ്വപ്നം കാണാൻ പവനന് കഴിഞ്ഞു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതം കരുപ്പിടിപ്പിക്കാൻ പവനന് കഴിഞ്ഞു. പവനെ കുറിച്ച് പവനൻ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അനുഭവങ്ങളുടെ സംഗീതം എന്ന പുസ്തകത്തിൽ പവനൻ ഇങ്ങനെ എഴുതുന്നു: തലയിൽ ഒരു തോർത്തും കെട്ടി ബനിയനും മടക്കിക്കുത്തിയ മുഷിഞ്ഞ മുണ്ടുമായി സെൻട്രൽ സ്റ്റേഷന്റെ അകത്തും പുറത്തുമായി ഓടി നടക്കുന്ന ഒരു ചുമട്ടുകാരനായി ഇതെഴുതുമ്പോൾ ഞാൻ എന്നെ കാണുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഞെരുക്കും. കോഴിക്കോട്ടെ പത്രപ്രവർത്തകനായി, സോവിയറ്റ് വാർത്താവിതരണ വകുപ്പിന്റെ മദ്രാസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായി, കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി, ദേശാഭിമാനിയുടെ ലേഖകനായി പവനെ കണ്ടിട്ടുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. ഡോക്ടർ കെ കെ രാഹുലൻ പ്രതിഭാശാലികൾ എന്ന പുസ്തകത്തിൽ പവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരൻ ചെന്നിറങ്ങുന്നു. കയ്യിലുള്ളത് 3 ഉറുപ്പിക്ക. അത് ആദ്യ ദിവസം തന്നെ തീരുന്നു. പിന്നെന്തു ചെയ്യും? പച്ചവെള്ളം കുടിച്ച് എത്ര ദിവസം കഴിയാം? അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത പോട്ടർമാരിൽ ഒരാളായി ഉപജീവനം തേടുന്നു. അവിശ്വസനീയമായ മറ്റൊരു രംഗം ഇതാണ്. ഒരിക്കൽ നടന്നു തളർന്ന് ഞാൻ മുമ്പിൽ കണ്ട ഒരു വീടിന്റെ പുറന്തണ്ണയിൽ കയറിയിരുന്നു. ഇരിക്കാൻ മടി, കഴിഞ്ഞുകൂടാൻ പണം വേണം, എന്താണ് ചെയ്യുക? ഞാൻ കണ്ണും പൂട്ടി പത്മാസനത്തിലിരുന്ന് ആലോചന തുടങ്ങി. പിന്നെ കീർത്തനങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ലക്ഷ്മി കടാക്ഷമാല മുഴുവൻ ചൊല്ലി, ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി കണ്ണു തുറന്നപ്പോൾ ചുറ്റും ആൾക്കൂട്ടം. ആളുകൾ സ്വാമിയെ ഉപചരിക്കാൻ തയ്യാറാവുന്നു. ഉപചരിച്ച ഗൃഹനാഥന് ഭാര്യ പ്രസവിക്കാൻ പോകുന്നതാണോ പെണ്ണോ എന്നറിയണം. പവനൻ സ്വാമിക്ക് പ്രവചിക്കാതെ നിവൃത്തിയില്ല. പിന്നീട് കൈനോട്ടക്കാരനായി, ഹോട്ടൽ ജോലിക്കാരനായി, മന്ത്രവാദിയായി, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇണ്ടി മുഴുവൻ കറങ്ങി. പട്ടാളക്കാരനായി, ക്ലർക്കായി, ഉദ്യോഗസ്ഥനായി, പതുക്കെ പതുക്കെ എഴുത്തുകാരനായി, പത്രക്കാരനായി, റിപ്പോർട്ടറായി, പത്രാധിപരായി, ഒടുവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി പവനൻ വളർന്നു വന്നു. പവനൻ കവിയായിരുന്നു, കഥാകാരനായിരുന്നു, പ്രബന്ധകാരനായിരുന്നു, കോളമിസ്റ്റായിരുന്നു, നിരൂപകനായിരുന്നു, ഗ്രന്ഥകർത്താവായിരുന്നു, സംഘാടകനായിരുന്നു, കലാകാരനായിരുന്നു, ഭരണകർത്താവായിരുന്നു. MD വാസുദേവൻ നായർ ഒരിടത്ത് പറഞ്ഞു തോർക്കുന്നു: ഒരു കഥാകാരൻ പവനിലുണ്ട്. ആദ്യം കുറെ ചെറുകഥകൾ എഴുതിയതുകൊണ്ട് മാത്രമല്ല, ആവശ്യത്തിലേറെ ചായം ചേർക്കാതെ, വരകൾ വേണ്ടതിലേറെ കൂട്ടാതെ ഉദ്ദേശിക്കുന്ന ചിത്രം അതൊരു സംഭവത്തിന്റെയാകാം, ഒരു ജീവിതസന്ധിയുടേതാവാം, വരയ്ക്കാൻ അദ്ദേഹത്തിന് ഉടനീളം കഴിയുന്നുവെന്നതാണ് ആസ്വാദ്യതയുടെ അടിസ്ഥാനം. നിരന്തരമായ പ്രവർത്തന സന്നദ്ധതയാണ് പവനനെ കേരളീയരുടെ മുന്നിലെത്തിച്ചത്. തനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന കർമ്മബോധ്യത്തോടുകൂടി യുക്തിചിന്തയുടെ തീനാളവുമായിട്ടാണ് പവനൻ എന്ന എഴുത്തുകാരൻ കേരളീയ വായനക്കാരുടെ മനസ്സുകളിലേക്ക് കടന്നു വന്നത്. പവനൻ മന്ദമാരുതനല്ല, കൊടുങ്കാറ്റായിരുന്നു. അത് വീശിയടിക്കാത്ത ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലം കേരളത്തിലില്ല. കണ്ടുമുട്ടുന്നവരെയെല്ലാം തന്റെ കൂട്ടുകാരാക്കി മാറ്റാൻ പവനനുള്ള കഴിവ് വലുതായിരുന്നു. ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പവനൻ. സ്നേഹസമ്പന്നനായ ആ സുഹൃത്തിനെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ദേശാഭിമാനിയുടെ ലേഖകനായി

0: മദ്രാസിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി കോഴിക്കോട് പോയി തൃശൂരിൽ സ്ഥിരതാമസമാക്കിയ പവനൻ കേരളീയ ജീവിതത്തിന് നൽകിയ സംഭാവനകൾ അത്യുജ്വലമാണ്. കേരളീയ നവോത്ഥാന ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും പവനന്റെ ചിന്തകളെയും ഗ്രന്ഥങ്ങളെയും നിരൂപണങ്ങളെയും സന്ധിക്കാതെ കടന്നുപോകാൻ സാധ്യമല്ല. അത്രമാത്രം പരന്നുകിടക്കുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ. 50-ലേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവ്, 10-ലധികം പത്രങ്ങളുടെ പത്രാധിപർ, 15-ലധികം സംഘടനകളുടെ പ്രസിഡന്റ്, ശതക്കണക്കിന് പത്രങ്ങളിലെ കോളമിസ്റ്റായിരുന്നു പവനൻ. രണ്ട് കൈകൊണ്ടും ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച സവ്യസാചിയായ ഒരു അനുഗ്രഹീതനായ എഴുത്തുകാരനായിരുന്നു പവനൻ. കേരള യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സാരഥി എന്ന നിലയിൽ പവനൻ നിർവഹിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനം കേരളത്തിന് മറക്കാൻ സാധ്യമല്ല. കൊടിമരം സ്വർണം പൂശുന്നതിനെതിരായി ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ഉപവാസമനുഷ്ഠിക്കുമ്പോൾ ആനക്കാരന്റെ വടികൊണ്ടുള്ള അടികൾ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമരഭടനെ നമുക്ക് മറക്കാനാവുമോ? തന്റെ അഭിപ്രായ സ്ഥൈര്യത്തിനു മുമ്പിൽ ലോകത്തെ മുട്ടുകുത്തിച്ച മഹാനായിരുന്നു പവനൻ. പവനൻ എല്ലാ സാഹിത്യ നായകന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും യുക്തിപൂർവ്വം എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അധികാരികളുടെ മുന്നിൽ വാലാട്ടി നിൽക്കാൻ ഒരിക്കലും പവനൻ തയ്യാറായിരുന്നില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിലും അടിമപ്പണി ചെയ്യാൻ പവനൻ വന്നിട്ടില്ല. നായയെപ്പോലെ വാലാട്ടി നിൽക്കാനില്ല, സിംഹത്തെ പോലെ തലയുയർത്തി നിന്ന് ഗർജിക്കാനാണ് പവനൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കറകളഞ്ഞ വ്യക്തിത്വത്തെയാണ് കേരളം ബഹുമാനിച്ചത്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറിയായിരുന്നു, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്നു, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കലാമണ്ഡലം, SPCS, മലബാർ കേന്ദ്ര കലാസമിതി എന്നീ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. വിശ്വവിജ്ഞാനം എഡിറ്റർ എന്ന നിലയിൽ പവനൻ നിർവഹിച്ച സേവനങ്ങളെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. നിരവധി അവാർഡുകൾ പവനന്റെ സേവനങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സഹൃദയവേദി അവാർഡ് എന്നിവ അവയിൽപ്പെടും. സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി പവനനെ ആദരിച്ചിട്ടുണ്ട്. പവനന്റെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ യുക്തിവാദത്തിന് ഒരു മുഖപുര, കവിയും കാലവും, ഒരു യാത്രയുടെ അനുഭവങ്ങൾ, കേരളം ചുവന്നപ്പോൾ, നവസാഹിതി, നിരൂപണം, പൊളിച്ചെഴുത്ത്, വിമർശനം മലയാളത്തിൽ, സാഹിത്യ ചർച്ച, 4 റഷ്യൻ സാഹിത്യകാരന്മാർ, നവ്യോപഹാരം, അനുഭവങ്ങളുടെ സംഗീതം, വള്ളത്തോൾ ഛായാചിത്രം, മഹാപണ്ഡിറ്റ് രാഹുൽ സാം സ്തുത്യായൻ, മാണി ബന്ദോപാധ്യായ തുടങ്ങി 50-ഓളം വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് പവനൻ. പവനന്റെ ഇംഗ്ലീഷ് കൃതിയാണ് എ ജേണി ത്രൂ മോസ്കോ ആൻഡ് ജോർജിയ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃ നാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്റർ

രജിസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത. 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യ പേജുകൾ മുതൽ ഇന്നുവരെ എണ്ണമറ്റ കഥകളും കവിതകളും ഗാനങ്ങളും ജന്മം കൊണ്ടത് ഒരു വികാരത്തെ ചുറ്റിപ്പറ്റിയാണ്, പ്രണയം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമായി അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മനുഷ്യനെ ഉയർത്താനും തകർക്കാനും ഒരുപോലെ കഴിവുള്ളൊരു ശക്തിയാണ് പ്രണയം. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്നും ഇത് തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ പ്രണയമെന്ന് കരുതി ചേർത്ത് പിടിക്കുന്നത് യഥാർത്ഥ പ്രണയമല്ല, മറിച്ച് അറ്റാച്ച്മെന്റ് എന്ന പേരിലുള്ള ഒരു വൈകാരിക ആശ്രയത്വമാണ്. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, അവരുടെ സാന്നിധ്യം നമ്മുടെ ദിവസങ്ങൾക്ക് നിറം നൽകുന്നു, അവരുടെ ഒരു സന്ദേശം പോലും ഹൃദയത്തിൽ സന്തോഷത്തിന്റെ തിരമാലകൾ സൃഷ്ടിക്കുന്നു, അവരുടെ അഭാവം നമ്മെ വേദനിപ്പിക്കുന്നു. ഈ അനുഭവങ്ങൾ എല്ലാം പ്രണയത്തിന്റെ ലക്ഷണങ്ങളായി നാം കരുതുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, അവർ സന്തോഷവാന്മാരായിരിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്, അതോ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്? ഈ രണ്ടിനുമിടയിൽ സൂക്ഷ്മമായ വ്യത്യാസത്തിലാണ് പ്രണയവും അറ്റാച്ച്മെന്റും തമ്മിലുള്ള അതിരുകൾ വരച്ചിരിക്കുന്നത്. യഥാർത്ഥ പ്രണയം ഒരു ഉടമസ്ഥാവകാശ രേഖയല്ല, അത് മറ്റൊരാളുടെ മേൽ എഴുതുന്ന അവകാശവാദമല്ല, മറിച്ച് മറ്റൊരാളുടെ ആത്മാവിനെ ആദരിക്കാനുള്ള കഴിവാണ്. പ്രണയിക്കുന്ന ഒരാൾ പങ്കാളിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല, പകരം അവരുടെ വ്യക്തിത്വം പൂക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു പൂന്തോട്ടക്കാരൻ പൂക്കളെ വലിച്ചു നീട്ടി വിരിയിക്കാൻ ശ്രമിക്കാത്തതുപോലെ പ്രണയവും മറ്റൊരാളുടെ വളർച്ചയെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാറില്ല, അത് കാത്തിരിക്കുന്നു, സംരക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. ഒരു പക്ഷിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അതിനെ കൂട്ടിലടക്കില്ല, ആകാശത്തേക്ക് പറക്കാൻ അനുവദിക്കും. കാരണം ആ പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് അയാൾക്കറിയാം. പ്രണയവും അങ്ങനെയാണ്, അത് ചിറകുകൾ മുറിക്കുന്നില്ല, ചിറകുകൾക്ക് കരുത്തു നൽകുന്നു. എന്നാൽ അറ്റാച്ച്മെന്റ് അങ്ങനെയല്ല, അത് പലപ്പോഴും സ്നേഹത്തിന്റെ വേഷം ധരിച്ചെത്തുന്ന ഭയമാണ്. നഷ്ടപ്പെടും എന്ന ഭയം, തനിച്ചാകും എന്ന ഭയം, ഉപേക്ഷിക്കപ്പെടും എന്ന ഭയം. അറ്റാച്ച്മെന്റിൽ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല, മറിച്ച് അവരെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ പങ്കാളി ഒരു മനുഷ്യനല്ല, നമ്മുടെ മാനസിക സുരക്ഷിതത്വത്തിന്റെ തൂണായി മാറുന്നു. അതിനാലാണ് അറ്റാച്ച്മെന്റിൽ നീ എന്റേതാണ് എന്ന ഭാഷ കൂടുതലായി കേൾക്കുന്നത്. പ്രണയത്തിൽ നീ നീയായിരിക്കൂ എന്ന ഭാഷയാണ് മുഴങ്ങുന്നത്.

ഒരു വ്യക്തി വൈകിയെത്തുമ്പോൾ പ്രണയം ആശങ്കപ്പെടും, അറ്റാച്ച്മെന്റ് സംശയിക്കും. പ്രണയം ചോദിക്കും, നിനക്ക് സുഖമാണ്? അറ്റാച്ച്മെന്റ് ചോദിക്കും, നീ എവിടെയായിരുന്നു? പ്രണയം മനസ്സിലാക്കാൻ ശ്രമിക്കും, അറ്റാച്ച്മെന്റ് നിയന്ത്രിക്കാൻ ശ്രമിക്കും. മനഃശാസ്ത്രത്തിന്റെ ലോകത്തേക്ക് കടക്കുമ്പോൾ ഈ വ്യത്യാസങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാം. ബ്രിട്ടീഷ് മനഃശാസ്ത്രജ്ഞനായ ജോൺ ബൗൾബി അവതരിപ്പിച്ച അറ്റാച്ച്മെന്റ് തിയറി മനുഷ്യബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിൽ വലിയ വഴിത്തിരിവായിരുന്നു. ഒരു കുഞ്ഞിന് ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതത്വവുമാണ് പിന്നീട് അവൻ ലോകത്തെ എങ്ങനെ കാണും എന്ന് നിർണയിക്കുന്നത്. കുഞ്ഞു കരയുമ്പോൾ അമ്മ എടുത്തുകൊള്ളുന്നു, പേടിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നു, തെറ്റ് ചെയ്യുമ്പോൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വളരുന്ന കുട്ടി ലോകം സുരക്ഷിതമാണെന്ന് പഠിക്കുന്നു, ആളുകളെ വിശ്വസിക്കാമെന്ന് പഠിക്കുന്നു. പിന്നീട് ജീവിതത്തിൽ സ്നേഹിക്കുമ്പോൾ അയാൾ ഭയപ്പെടുന്നില്ല, കാരണം നഷ്ടം ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും അതിജീവിക്കാൻ തനിക്കാകുമെന്ന് അവനറിയാം. എന്നാൽ എല്ലാവർക്കും ഈ ഭാഗ്യം ലഭിക്കണമെന്നില്ല. ചിലർ വളരുന്നത് സ്നേഹം കിട്ടുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വത്തിനിടയിലാണ്. ചിലപ്പോൾ ലഭിക്കും, ചിലപ്പോൾ ലഭിക്കില്ല, ചിലപ്പോൾ ചേർത്തു പിടിക്കും, ചിലപ്പോൾ തള്ളിക്കളയും. ഇങ്ങനെ വളരുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യം സ്ഥിരമായി ജീവിക്കും, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? പിന്നീട് ബന്ധങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യം പുതിയ രൂപങ്ങളിൽ തിരിച്ചുവരും. അവൻ എന്നെ വിട്ടുപോകുമോ? അവൾക്കെന്നെ മടുത്തോ? എനിക്ക് മതിയാകുന്നില്ലേ? എന്നിങ്ങനെ. ഇതാണ് ആശങ്ക നിറഞ്ഞ അറ്റാച്ച്മെന്റിന്റെ ലോകം. മറ്റു ചിലർ വൈകാരിക അടുപ്പം തന്നെ അപകടമാണ് എന്ന് പഠിച്ചാണ് വളരുന്നത്. സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിച്ചാൽ വേദനിക്കേണ്ടി വരും എന്ന അനുഭവം അവരെ അടച്ചുപൂട്ടുന്നു. അവർ സ്നേഹിക്കുന്നു, പക്ഷെ അകലം പാലിക്കുന്നു. അടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഭയക്കുന്നു. ആരെങ്കിലും വളരെ അടുത്തു വരുമ്പോൾ അവർ പിന്നോട്ട് നടക്കുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്ന ഭയമാണ് അവരെ നയിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയാകട്ടെ, സ്നേഹത്തെ ഒരേ സമയം ആഗ്രഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരുടേതാണ്. ബാല്യത്തിലെ മുറിവുകൾ അവരുടെ മനസ്സിൽ വിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കൂ എന്നും എന്നെ തുടരുത് എന്നും ഒരേ സമയം നിലവിളിക്കുന്ന മനസ്സാണ് അവരുടേത്. അതുകൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ല, മനസ്സിലാക്കപ്പെടാത്ത മുറിവുകൾ കൊണ്ടാണ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പങ്കാളിയോട് ദേഷ്യപ്പെടുന്നത് അവരുടെ ഇന്നത്തെ പെരുമാറ്റത്തോടല്ല, നമ്മുടെ ഇന്നലകളെ അവർ അബദ്ധത്തിൽ സ്പർശിക്കുന്നത് കൊണ്ടാണ്. ഒരു വാക്ക്, ഒരു നിശബ്ദത, ഒരു വൈകിയ മറുപടി, ഇതൊക്കെ പഴയ മുറിവുകളെ ഉണർത്തുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മനുഷ്യനോട് പ്രതികരിക്കുന്നില്ല, ഭൂതകാലത്തിലെ വേദനയോടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രണയം മറ്റൊരാളെ കണ്ടെത്തുന്നതിന് മുൻപ് സ്വയം കണ്ടെത്താനുള്ള യാത്ര കൂടിയാണ്. സ്വന്തം ഭയങ്ങളെ തിരിച്ചറിയാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് മൂടൽമഞ്ഞിൽ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതുപോലെയാണ്.

നമ്മുടെ ഉള്ളിലെ ശൂന്യതകൾ നിറയ്ക്കാനുള്ള ഉപാധിയായി മറ്റൊരാളെ ഉപയോഗിക്കുമ്പോൾ അത് പ്രണയമാകുന്നില്ല. രണ്ടപൂർണതകൾ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ക്രമീകരണം മാത്രമായി മാറുന്നു. എന്നാൽ രണ്ട് വ്യക്തികൾ അവരുടെ അപൂർണതകളെ തിരിച്ചറിഞ്ഞ് പരസ്പരം പൂർത്തിയാക്കാനല്ല, മറിച്ച് പിന്തുണ

ഉണക്കാനാണ് ഒന്നിച്ചു വരുന്നതെങ്കിൽ അവിടെയാണ് പ്രണയം വിരിയുന്നത്. പ്രണയം ഒരാളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നില്ല, അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ അംഗീകരിക്കുന്നു. കാരണം സ്നേഹം ഒരു തിരുത്തൽ പദ്ധതിയല്ല, അത് സ്വീകാര്യതയാണ്. ഒരു ദിവസം എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ സ്വന്തമല്ല, അവർ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന മനോഹരമായ യാത്രക്കാരാണ്. കുറച്ചു ദൂരം നമ്മോടൊപ്പം നടക്കാൻ അവർ തയ്യാറാകുന്നു. ആ യാത്രയെ മനോഹരമാക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവരുടെ കാലുകളിൽ ചങ്ങല കെട്ടുകയല്ല. അതിനാലാണ് യഥാർത്ഥ പ്രണയം വിമോചനമാകുന്നത്. അത് ഭയത്തെ കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്നു, വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൽ നിയന്ത്രണമില്ല, വിശ്വാസമുണ്ട്, ഉടമസ്ഥതയില്ല, ആദരവുണ്ട്, ഭയമില്ല, ധൈര്യമുണ്ട്. പ്രണയം ഒടുവിൽ മറ്റൊരാളെ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം ഉള്ളിലെ തടവറകളിൽ നിന്ന് മോചിതനാകുന്ന പ്രക്രിയയാണ്. അറ്റാച്ച്മെന്റിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഭയത്തിന്റെ മതിലുകൾ തകർത്ത് മറ്റൊരാളെ സ്വതന്ത്രനായി സ്നേഹിക്കാൻ പഠിക്കുന്ന നിമിഷത്തിലാണ് പ്രണയം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ജനിക്കുന്നത്. കാരണം പ്രണയമെന്നത് ഒരാളെ പിടിച്ചുവെക്കാനുള്ള കലയല്ല, ഒരാളെ സ്വതന്ത്രനാക്കിക്കൊണ്ടും സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയത്തിന്റെ പക്വതയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ. ഇനി തളിരില്.
1: ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. മനുഷ്യൻ സമയത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമയം മനുഷ്യനെ നിഗ്രഹിക്കും. അതിശയിപ്പിക്കുന്ന ഈ വരികൾ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന വലിയൊരു സത്യമാണ് വിളിച്ചു പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായാലും ദരിദ്രനായാലും പ്രകൃതി എല്ലാവർക്കും തുല്യമായി നൽകിയിരിക്കുന്ന ഏക സമ്പത്ത് സമയമാണ്. ആ സമ്പത്തിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടാൽ കഠിനാധ്വാനം കൊണ്ട് തിരിച്ചുപിടിക്കാം. ആരോഗ്യം നശിച്ചാൽ ചികിത്സിച്ചു ഭേദമാക്കാം. എന്നാൽ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപ നൽകിയാലും അത് തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം ഏറ്റവും വലിയ സമ്പത്താകുന്നത്. നാം ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധമുള്ളവർ മാത്രമേ സമയത്തെ ആദരിക്കുകയുള്ളൂ. സമയത്തെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ചെലവഴിക്കുക എന്നതാണ്. അനാവശ്യമായ ചിന്തകൾക്കും ഫലമില്ലാത്ത തർക്കങ്ങൾക്കും അലസതയ്ക്കും വേണ്ടി സമയം കളയാതിരിക്കുക. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും അച്ചടക്കത്തിലൂടെയും സമയത്തെ നമുക്ക് അനുകൂലമാക്കാം. സമയത്തിനുമേൽ നിയന്ത്രണമുള്ളവൻ തന്റെ ജീവിതത്തിനുമേലും നിയന്ത്രണമുള്ളവനായിരിക്കും. അവൻ തിരക്കുകൾക്കിടയിലും ശാന്തനായിരിക്കും. സമയത്തെ ബഹുമാനിക്കാത്തവനെ കാലം ക്രൂരമായി ശിക്ഷിക്കും. നാളത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ കുന്നുകൂടി സമ്മർദ്ദമായി മാറുന്നതും അവസരങ്ങൾ കൈവിട്ടു പോകുമ്പോൾ തോന്നുന്ന നിരാശയും സമയത്തിന്റെ നിഗ്രഹമാണ്. കൃത്യസമയത്തെടുക്കാത്ത തീരുമാനങ്ങളും ചെയ്യാത്ത പ്രവൃത്തികളും പിന്നീട് വലിയ ആപത്തുകൾക്ക് കാരണമാകുന്നു. സമയം നമ്മെ നിഗ്രഹിക്കുന്നത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് വൈകിപ്പോയി എന്ന കുറ്റബോധം കൊണ്ടാണ്. മനുഷ്യൻ പലപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ ഭാവികാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ ആണ് സമയം കളയുന്നത്. എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഏക സമയം ഇപ്പോൾ മാത്രമാണ്. വർത്തമാനകാലത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നവന് ഭൂതകാലത്തെക്കുറിച്ച് ഖേദിക്കേണ്ടി വരില്ല, ഭാവികാലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടിയും വരില്ല. സമയം നിങ്ങളെ കാത്തു നിൽക്കില്ല, അത് ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്കിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് നമ്മുടെ ദൗത്യം. സമയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം നിങ്ങളെ തേടി വിജയങ്ങളെ എത്തിക്കും. മറിച്ചാണെങ്കിൽ സമയം നിശബ്ദമായി നിങ്ങളെ പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടും.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എങ്ങോട്ടാ യാത്ര?
2: നാല് കണ്ടത്തിൽ കൊയ്ത്ത് ബാക്കിയുള്ള നടക്കണം, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം, പിന്നെ ഉണ്ട് ചില ചില്ലറ കാര്യങ്ങൾ.
1: ഞാനും വന്നോട്ടെ, എനിക്കിവിടെ അടങ്ങിയിരുന്ന് മടുത്തു.
2: ആവാം, അപ്പുറത്തൊന്ന് പറഞ്ഞേക്കൂ, തിരക്കിട്ട് ആളെ കണ്ടില്ല.
1: ഭദ്രേ, ഞാൻ ഉണ്ണിയേറ്റന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ.
2: പാടത്ത് കൊയ്ത്ത് നടക്കണം വരെ അമ്മയുടെ ചെറിയമ്മയുടെ ഒന്ന് പറഞ്ഞേക്കൂ.
1: നടക്കങ്ങോട്ട് വച്ചിട്ടുണ്ട് എനക്ക്. നന്ദമോൾ എവിടെ ലക്ഷ്മിക്കുട്ടിയെ?
3: ഉണ്ണിയുടെ കൂടെ പാടത്തേക്ക് പോയത്രേ.
1: ഓ, ഈ വെയിലത്ത് അയക്കുണ്ടായിരുന്നു.
3: പാടത്തും തൊടിയിലൊക്കെ നടക്കാനുള്ള കൊതിയാ. ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നേ.
1: ഇപ്പൊ ഇത്തിരി ഉത്സാഹമൊക്കെ വന്നിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നുണ്ടാവും. ഉണ്ണിയുടെ ഒരു വർത്താനം പറച്ചിലും ഒക്കെയാ ഒന്ന് തെളിച്ചം വരുത്തിയെടുത്തത്.
3: അതെ, ഉണ്ണിയുടെ ചുറ്റുവട്ടത്തുണ്ട് എപ്പോഴും.
1: നീ എന്താ തിരിച്ചേ?
3: ഒന്നുമില്ല.
4: എന്താ പറയണേ രണ്ടാളും?
1: ഒന്നുമില്ലമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം.
2: എന്താ എന്റെ മോളുടെ മുഖത്തൊരു വാട്ടം?
1: വേണ്ട കേട്ടോ.
2: എന്ത് പറ്റി?
1: ഒന്നുമില്ല.
2: അല്ല, എന്തുകൊണ്ട്? ഈ മുഖം കറുത്താലും വെളുത്താലും എനിക്ക് അറിഞ്ഞൂടെ?
1: ഹൗ, ഈ തിരക്കിനിടയിലും എന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ.
2: നിന്റെ മുഖം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മോളെ. അത് എന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ? ആ വിശ്വാസം നിനക്കില്ലേ?
1: എനിക്കങ്ങനെ ചില വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ, ഉണ്ണിയേട്ടൻ തന്ന വിശ്വാസങ്ങൾ. അതിൽ പിടിച്ചല്ലേ ഞാൻ ജീവിക്കണത്. ഇന്നലെ തൊട്ട് നടക്ക ഞാനൊരു വിവരം പറയാൻ. കാറൽമണ്ണി എന്നൊരു കത്ത് വന്നിരിക്കണു, അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് കരണേട്ടൻ എഴുതിയതാ. എന്തിനാണെന്ന് എനിക്കറിയാം. പോയാല് കഴിഞ്ഞ കുറി അച്ഛമ്മയെ കാണാൻ ചെന്നപ്പോ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്കേ അറിയൂ. ദുഷ്ട്,
2: ഒരിടത്തേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്നെന്താ ഈ രണ്ട് കൈക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കും? പിന്നെ എന്തിനാ എന്റെ മോളെ നീ പേടിക്കണേ?
5: കുറ്റിപ്പുറത്തുനിന്ന് കുഞ്ഞൻ നായർ അയച്ചതാ. അയാൾ കൊണ്ട് ഉണ്ണിക്കൊരു ആലോചനയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ ജാനുവിന്? ആ താസിൽദാരുടെ മോള്, അവരിപ്പോഴും കാത്തിരിക്കുക നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി. ഉടനെ നടത്തിയില്ലെങ്കിലും അവർക്കൊരു വാക്ക് മതി.
1: ഏട്ടനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കയായിരുന്നു. അത് പാടുണ്ടോന്നറിയില്ല. ഉണ്ണിക്ക് നമ്മൾ വേറെ പെണ്ണ് അന്വേഷിക്കണോ? അപ്പുവിന്റെ പെണ്ണായിട്ട് വരുമെന്ന് കരുതി നമ്മൾ. ഇനിയിപ്പോ ഉണ്ണിയുടേതായാലും നമുക്കൊരുപോലെ അല്ലേ?
5: അതിപ്പോ ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്ന്
1: അതിന് സമ്മതാവും. ഉണ്ണിയായിട്ട് ഇടപഴകണ കാണുമ്പോ അങ്ങനെ ഒരു വിശ്വാസം.
5: അങ്ങനെ നടക്ക അച്ഛാ, അവന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാ കുട്ടിക്ക്.
6: ബാംഗ്ലൂരിൽ നിന്നാണ്. പേര് ഹസൻ. നരേന്ദ്രന്റെ ഒരു
5: അറിയാം, ഹസൻ ഭായ്. അപ്പൊ ഒരുപാട് പറഞ്ഞിരിക്കുന്നു. ഗംഗോത്രി എന്ന് പേരുള്ള ഒരു കഫീല നടത്തുന്ന ആള്.
6: അപ്പോ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.
5: ഉണ്ട്. അവനില്ലാതെ ഇങ്ങനെ കാണേണ്ടി വരുന്ന ദിവസം തിരിച്ചറിയാൻ നമ്മൾ ബുദ്ധിമുട്ടാണെന്നുള്ള നിർബന്ധം അവനുണ്ടായിരുന്നിരിക്കണം. വരികളെ.
6: ആ, ഒന്ന് വരണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. പിന്നെ നന്ദയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു.
5: ഇപ്പൊ ആളാകെ മാറി, കളിയും ചിരിയെ കുറേശ്ശെ തിരിച്ചു കിട്ടിയിരിക്കണോ? മോള് വന്നില്ലേ കുട്ടിയെ?
1: ഇല്ല, കുളന്തേവനടുത്ത് പോയിരിക്കുക ഉണ്ണേട്ടന്റെ കൂടെ.
7: ഇപ്പൊ ഇവിടുത്തെ ഒരംഗത്തെ പോലെയാ, ആര് കണ്ടാലും അങ്ങനെ തോന്നുന്നു.
1: നന്നായി, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഭയമായിരുന്നു അവൾ എന്താ കാണിക്കാന്ന്.
5: പിന്നെ ഞങ്ങളെയൊക്കെ മനസ്സിൽ വേറൊരു മോഹം കൂടെ ഉണ്ടിപ്പോ. അവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കേണ്ടെന്ന ആഗ്രഹം. ഞങ്ങളെയൊക്കെ ഒരു കൊതിയാ. മോടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഉണ്ണിയെ കൊണ്ട്
6: നരേന്ദ്രന്റെ നന്മയും വിശുദ്ധിയും ഈ ലോകം അർഹിക്കുന്നില്ല എന്ന് കരുതിയിട്ടാവണം സർവശക്തൻ അവനെ തിരിച്ചു വിളിച്ചത്. ഒരൊറ്റ ദുഃഖം മാത്രമേ അവിടെ അവനെ വേദനിപ്പിക്കുന്നുണ്ടാവൂ, അത് നന്ദയാണ്. അവൾക്കൊരു ജീവിതം വേണം, അവൾ അനാഥയായി പോകരുത്. ആ മനസ്സ് നിങ്ങൾ അറിഞ്ഞല്ലോ. അവളെ സ്വീകരിക്കാൻ ഈ വീടിനേക്കാൾ അർഹതയുള്ളൊരിടം വേറെ എവിടെയാണുള്ളത്? നന്നായി.
5: അപ്പോ ഞങ്ങളുടെ പഴമനസ്സിൽ തോന്നിയത് ഓഷ്കായില്ല?
6: ഇല്ല, ഒരിക്കലുമില്ല.
7: മോളുടെ ഒരു ഉത്തരം കിട്ടിയാ മതി, പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല.
6: എന്താ മോളെ, സുഖമല്ലേ?
8: അമ്മയും മുത്തശ്ശിയും വല്യമാവനെ ഒക്കെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ
7: മറന്നല്ലേ.
6: സന്തോഷായി, നിങ്ങളെല്ലാവരും കൂടി അവക്ക് പുതിയൊരു ജന്മം കൊടുത്തല്ലോ, മനസ്സ് നിറയെ സന്തോഷായി.
1: ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യവമില്ല. നരൻ ഇല്ലാത്ത ആ സിറ്റി, അതെനിക്ക് വേണ്ട. ഞാനിപ്പോ ഇവിടെ അനുഭവിക്കുന്ന ഒരു സേഫ്റ്റി, ഒരു പീസ്, അതൊരുപാടാണ്. വീണ്ടും ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. അമ്മയുടെ മടിയിൽ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇല്ലേ, ഈ വീട് എനിക്കതാ തരുന്നത്. എത്ര നാളെന്നും ഞാൻ ആലോചിക്കുന്നേയില്ല, ചിലപ്പോ മരണം വരെ, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിൽ എന്റെ മരണം.
8: എനിക്ക് മനസ്സിലാവുന്നു നന്ദ, എനിക്കും ഹസൻ ഭായിക്കും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സന്തോഷമാണ്.

പ്രകാശ ചിന്തകൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു നാസുനയാണെന്ന്. സൗന്ദര്യമേതുമില്ലാത്ത ഒരു കാട്ടുചെടിയാണ് നാസുന. വിരിയുമ്പോൾ പോലും ആരും അതിനെ ശ്രദ്ധിക്കാറില്ല. സുഗന്ധം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വശീകരിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് പൂക്കളുണ്ട്. അവയ്ക്കിടയിൽ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത, ആരുമൊന്ന് നോക്കുക പോലും ചെയ്യാത്ത ചെടിയാണ് നാസുന. സൃഷ്ടിക്കിടയിൽ ലഭിച്ച ഒരു ആജ്ഞ പോലെ അത് സമയമാകുമ്പോൾ വിരിയുന്നു, ആരുമറിയാതെ കൊഴിയുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി അത് വിരിയാതിരിക്കുന്നില്ല, സുഗന്ധം പടർത്താതിരിക്കുന്നില്ല. ഞാനും അതെ. എന്റെ കഴിവുകൾ മാനിക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. എന്റെ പ്രവൃത്തികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്നു. രാപ്പകൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു നാസുനയാണ്. ഒരിക്കൽ എന്റെ സുഹൃത്ത് എനിക്കായി കുറച്ച് വരികളാണിത്. വാക്കുകൾക്കിടയിൽ വിഷാദം കുറുകിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞത് നേരാണ്. കഠിനമായി ജോലി ചെയ്യുന്ന ആളാണ്, പൂജ്യത്തിൽ നിന്ന് ജീവിതം പടുത്തുയർത്തിയ ആളാണ്, എഴുതും വരയ്ക്കും നല്ല ക്രിയേറ്റീവാണ്. ഒരു നേരം വെറുതെ ഇരിക്കില്ല. ഒട്ടും സ്വയം മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പോലും വലിയ വിലയില്ല. അവർക്കൊക്കെ ഒരു കൂലിപ്പണിക്കാരൻ. ശരിക്കും അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാസുന. അവൻ എഴുതിയ മറ്റൊരു കത്തും ഞാൻ ഇതിനോട് ചേർത്ത് വായിച്ചു. ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു. അവയുടെ സുഗന്ധം ഏതോ മണലാരണ്യത്തിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ അവനൊരു മറുപടി കുറിച്ചു. നീ സ്വയം നാസുനയാണെന്ന് വിശേഷിപ്പിച്ചതിനെ ഞാൻ നിരസിക്കുന്നില്ല സുഹൃത്തെ. ജപ്പാൻ കവിയായ ബാഷോ നാസുനയെക്കുറിച്ച് എഴുതിയത് നീ എന്തുകൊണ്ട് വായിച്ചില്ല? മൗനവും പുലർക്കാല നിലാവും കൊണ്ട് കവിത കുറിച്ച ബാഷോ പറയുന്നത് നീ കേട്ടുവോ? നാസുന വിരിയുന്നു പ്രപഞ്ചവും, പച്ചയും സൂര്യനും ഞാനും. നാസുന വിരിയുന്നു, വിരിഞ്ഞു വിരിഞ്ഞു വിരിയുന്നു.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. കേരളത്തിലെ കർഷക സമൂഹത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങളും സബ്സിഡികളും ഏറ്റവും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ സ്വന്തമായി ഭൂമിയുള്ള എല്ലാ കർഷകരും എത്രയും പെട്ടെന്ന് തന്നെ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ ഏകീകൃത കർഷക ID സ്വന്തമാക്കേണ്ടതുണ്ട്. ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന ഏതൊരു കാർഷിക ആനുകൂല്യവും PM-Kisan പോലുള്ള സാമ്പത്തിക സഹായങ്ങളും കൈപ്പറ്റുന്നതിന് ഈ ഏകീകൃത കർഷക ID നിർബന്ധമാക്കി മാറ്റുകയാണ്. ഒരിക്കൽ കർഷകന്റെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡും ഭൂമിയുടെ ഉടമസ്ഥതാ രേഖകളും തമ്മിൽ ഡിജിറ്റലായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓരോ പുതിയ കാർഷിക പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഓഫീസുകൾ കയറിയിറങ്ങി ആവർത്തിച്ച് രേഖകൾ സമർപ്പിക്കേണ്ടി വരില്ലെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിജിറ്റൽ ക്രോപ്പ് സർവേയുമായി ഭാവിയിൽ ഈ ID ബന്ധിപ്പിക്കുന്നതോടെ പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾക്കുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളും മറ്റടിയന്തര സഹായങ്ങളും യാതൊരു കാലതാമസവുമില്ലാതെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന സംവിധാനമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. കർഷകർക്ക് തങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി വളരെ എളുപ്പത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. ഇതുകൂടാതെ കർഷകർക്ക് സ്വന്തം മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാനുള്ള സൌകര്യമുണ്ട്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഭൂരേഖാ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും റവന്യൂ വകുപ്പ് കർഷക ID അനുവദിക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി കർഷകർ തങ്ങളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, അതുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, നിലവിൽ കരമടച്ച രസീതോ പോക്കുവരവ് രേഖകളോ ഉൾപ്പെടെയുള്ള ഭൂമിയുടെ കൃത്യമായ വിവരങ്ങൾ എന്നിവ കയ്യിൽ കരുതിയിരിക്കണം. പരമാവധി കർഷകരിലേക്ക് ഈ പദ്ധതി എത്തിക്കുന്നതിനായി ഈ മാസം തന്നെ വാർഡ് പഞ്ചായത്ത് തലങ്ങളിൽ കൃഷിഭവനുകളുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തുടനീളം ഇതിനോടകം 9 കോടിയിലധികം കർഷകർ ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് അർഹതപ്പെട്ട യാതൊരുവിധ കാർഷിക ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ കർഷകരും സമയബന്ധിതമായി ഈ ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്നും കാർഷിക വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. അവതരണം ഷാൽമ.

0: നോർത്ത് ബേയിലെ ജലകേളികൾക്ക് ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് അഥവാ റോസ് ഐലൻഡിലേക്ക് യാത്ര തിരിച്ചു. ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത് ഈ റോസ് ഐലൻഡ് തന്നെയായിരുന്നു. ആൻഡമാൻ ലക്ഷ്യമിട്ട് യാത്ര തിരിച്ച ബ്രിട്ടീഷുകാരെ ആൻഡമാനിലുള്ള ആദിവാസികൾ ശക്തമായി നേരിടുകയും അവരുടെ ആക്രമണത്തെ അതിജീവിക്കുവാൻ കഴിയാതെ ഇവർ റോസ് ഐലൻഡിൽ തമ്പടിക്കുകയുമായിരുന്നു. റോസ് ഐലൻഡിൽ നിന്നുകൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് ആദിവാസികളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തുവാനും ദ്വീപ് കൈയടക്കുവാനും ബ്രിട്ടീഷുകാർക്ക് അനായാസം കഴിഞ്ഞു. അതോടുകൂടി ആദിവാസികൾ വീണ്ടും ഉൾവനങ്ങളിലേക്ക് വലിഞ്ഞു. ബഹുഭൂരിപക്ഷവും ജാർവാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളായിരുന്നു. ചരിത്രത്തിന്റെ അവശേഷിപ്പുകളും നിരവധി ഓർമ്മകളും സമ്മാനിക്കുന്ന ഒരു ദീന വിലാപം പോലെയാണ് നമുക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപിനെ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ പോലും ഒരു കാലഘട്ടത്തിന്റെ പ്രൗഢ ഗാംഭീര്യം നമുക്ക് കാണുവാനാകും. പ്രാചീന സാങ്കേതിക വിദ്യയുടെ മകുടോദാഹരണമായ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ഒന്നാം തരം ഒരു നീന്തൽക്കുളം അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കാണുവാനാകും. ഒരു കാലത്ത് സജീവമായിരുന്ന അതിമനോഹരമായ പള്ളി നാശത്തിന്റെ പടുകുഴിയിലകപ്പെട്ട് മേൽക്കൂരകൾ ഇല്ലാതെ അസ്ഥിപഞ്ചരമായി ഒരു വാർഗവീ നിലയം പോലെ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു. ശത്രുക്കളെ വളരെ ദൂരെ വച്ച് തന്നെ നേരിടുവാനുള്ള ബങ്കറുകൾ ഇതിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളതിന്റെ തിരിച്ചുവശിപ്പുകളും നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ വിഭാഗത്തിലും പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കളിയിടങ്ങളും അതുപോലെ തന്നെ അവരുടെ വിശ്രമ സങ്കേതങ്ങളും ഒക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന പ്രൗഢിയുടെ ഓർമ്മകൾ നമ്മിലെത്തിക്കും. ബ്രിട്ടീഷ് മറൈൻ സർവേയർ ഡാനിയൽ റോസിന്റെ പേരിലാണ് ഈ ദ്വീപ് ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പോർട്ട് ബ്ലെയറിന്റെ പ്രവേശന ഹാർബർ റോസ് ഐലൻഡ് ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സ്ഥിരാകേന്ദ്രവും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനവുമായി അറിയപ്പെട്ടിരുന്നത് റോസ് ഐലൻഡാണ്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ അവസാനിക്കുന്ന ഈ ദ്വീപിൽ ഏത് കോണിൽ നിന്ന് സഞ്ചരിച്ചാലും 4.5 മൈലിൽ കൂടുതൽ സഞ്ചരിക്കുവാനാകില്ല. കിഴക്കിന്റെ പാരീസ് എന്നാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. 1867 റോസ് ഐലൻഡിൽ ഒരു വലിയ കാർഷിക പ്രദർശന മേള സംഘടിപ്പിച്ചിരുന്നു. ആദിവാസികളുടെ സഹകരണത്തോടെ നടത്തിയ ഈ പ്രദർശനം ഒരു വൻ വിജയമായിരുന്നു. 1870 ആൻഡമാൻ സ്കൂൾ ഓഫ് ഓർഫനേജ് എന്ന പേരിൽ ഇവിടെ ഒരു അനാഥാലയം സ്ഥാപിക്കുകയുണ്ടായി. 1871-72 കാലഘട്ടത്തിൽ പോലും റോസിലും വൈപ്പറിലും ചാത്തമിലും ഹഡോയിലും സ്കൂളുകൾ സ്ഥാപിച്ചു. റോസിൽ 67 കുട്ടികൾക്ക് പഠിക്കുവാനെത്തി. 1875 റോസ് ഐലൻഡിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിവാക്കുകയും പകരം വീട് വീടാന്തര സാധനങ്ങൾ എത്തിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു വൻ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദീർഘനാൾ ഈ സംവിധാനം നിലനിന്നു. 1876 റോസ് ഐലൻഡ് സിഫിലിസ് രോഗത്തിന്റെ പിടിയിലമർന്നു. ഇതിന്റെ തുടർച്ചയായി 1877 മീസൽസ് എന്ന പകർച്ചവ്യാധിയും കടന്നു വന്നതോടെ റോസ് ഐലൻഡ് ഒറ്റപ്പെടലിന്റെ വക്കിലെത്തി. 1951 ഫെബ്രുവരി 9 പോർട്ട് ബ്ലെയറിൽ വസൂരി സ്ഥിരീകരിച്ചു. തുടർന്ന് രോഗബാധിതരെ റോസ് ഐലൻഡിലേക്കാണ് ക്വാറന്റൈനിൽ പാർപ്പിച്ചത്. 1926 റോസ് ഐലൻഡിൽ ഒരു മുസ്ലിം പള്ളി സ്ഥാപിതമായി. 1930 മൈസൂർ മഹാരാജാവിന്റെ ധനസഹായത്തോടെ ഒരു മുരുകൻ ക്ഷേത്രവും നിർമ്മിച്ചിരുന്നു. വാർഷിക ഗ്രാന്റും അദ്ദേഹം നൽകിയിരുന്നു. സ്റ്റോർ ഹൗസുകളും നിരവധി കടകളും പ്രിന്റിംഗ് പ്രസ്സും ആശുപത്രിയും പോസ്റ്റ് ഓഫീസും ടെന്നീസ് കോർട്ടും ഡിസ്റ്റിലറി വാട്ടർ പ്ലാനറ്റ് സ്വിമ്മിംഗ് പൂള് ബേക്കറി ഫ്ളവർ മില്ല് ജനറൽ സ്റ്റോർ എന്നിവയടക്കം നിരവധി വലിയ സ്ഥാപനങ്ങൾ നഗര പൊലിമ സമ്മാനിച്ച് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പുരോഗമനാത്മകമായ ഒരു പട്ടണം പോലെ പ്രശോഭിച്ചിരുന്നതാണ് റോസ് ഐലൻഡ്. 1967 കാലഘട്ടത്തിലാണ് തടി കൊണ്ടുള്ള ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചത്. ആവിയന്ത്രത്തിന്റെ സഹായത്തോടെ 1926 100 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള ഡീസൽ ജനറേറ്റർ ഇവിടെ പ്രവർത്തിപ്പിച്ചിരുന്നു. യൂറോപ്യൻ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ജീവിത രീതി നടപ്പിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും റോസ് ഐലൻഡിൽ ചിട്ടപ്പെടുത്തിയിരുന്നു. 1979 ഏപ്രിൽ 18 റോസ് ഐലൻഡ് ഇന്ത്യൻ നേവിക്ക് കൈമാറിയത്. അതിനുശേഷമാണ് ആൾക്കാർക്ക് അവിടെ സന്ദർശിക്കുവാനുള്ള അനുമതി ഇന്ത്യൻ നേവി നൽകിയത്. 1941 ഭൂകമ്പത്തിന് ശേഷമാണ് തലസ്ഥാന നഗരി പോർട്ട് ബ്ലെയറിലേക്ക് മാറ്റിയത്. ഭൂകമ്പം റോസ് ഐലൻഡിനെ തകർത്തെറിയുക തന്നെ ചെയ്തു. 1858 ഇവിടേക്ക് ആദ്യമായി കുറ്റവാളികളെ കൊണ്ടുവന്നത്. ഉടൻ തന്നെ ഈ കുറ്റവാളികളെ ചാത്തം ഐലൻഡിലേക്ക് മാറ്റുകയുണ്ടായി. തുടർന്നും കുറ്റവാളികളെ ഇവിടെ നിന്നും പലയിടങ്ങളിലേക്കും കൊണ്ടുപോയി. ശുദ്ധജലം ലഭിക്കുന്ന ഭൂമി എന്ന നിലയിൽ റോസ് ഐലൻഡ് പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിപ്രാചീന കാലം മുതൽ നിരവധി കപ്പൽ സഞ്ചാരികൾ നല്ലൊരു ഇടത്താവളമായി റോസ് ഐലൻഡിനെ കരുതിപ്പോന്നു. സെല്ലുലാർ ജയിലിന്റെ മുകളിൽ നിന്ന് റോസ് ഐലൻഡിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാനാകും. മാനിനോടും മൈലിനോടുമൊക്കെ അനായാസം ചങ്ങാത്തം കൂടി നടക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. ആധുനിക സൗകര്യങ്ങളോടെ നാഗരികമായ ഒരു യൂറോപ്യൻ സംസ്കാരം ആർത്ത് ഉല്ലസിച്ച് രസിച്ച് മതിച്ചിരുന്ന ഒരിടം ഇന്ന് നാശത്തിന്റെ ദൃശ്യങ്ങൾ സമ്മാനിച്ച് ഒരു ചരിത്ര സ്മരണ പോലെ മൃതപ്രായമായ നിലയിൽ തുടരുന്നു. നിരവധി മനുഷ്യരുടെ രക്തം കലർന്ന കാലാപ്പനിയായി മാറിയ ബംഗാൾ ഉൾക്കടൽ ഇതെല്ലാം കണ്ട് നിർവേദയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ക്രൂരമായ പീഡനങ്ങൾക്കും തജ്ജന്യമായ വേദനകൾക്കും മരണങ്ങൾക്കുമെല്ലാം കളമൊരുക്കിയ ഇവിടെ പാവപ്പെട്ട നിരവധി മനുഷ്യർ അവരുടെ ജീവന് വേണ്ടി പിടയുമ്പോൾ ക്ലബ്ബുകളിൽ കുടിച്ചു കൂത്താടി നടന്ന ബ്രിട്ടീഷുകാരുടെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരത്തിന്റെ ദൃഷ്ടാന്തമായി റോസ് ഐലൻഡിന്റെ ദൈന്യത ഒരു പ്രതികാരം പോലെ ഇപ്പോഴും നിൽക്കുന്നു. പാരീസ് ഓഫ് ദി ഈസ്റ്റ് എന്നാണ് റോസ് ഐലൻഡ് അറിയപ്പെട്ടിരുന്നത്. പ്രിന്റിംഗ് പ്രസ്, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, ടെന്നീസ് കോർട്ട്, ലൈബ്രറി, ബേക്കറി, ഫ്ലവർ മിൽ, ജനറൽ സ്റ്റോറുകൾ എന്നിവ ഇവിടെ നന്നായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ 1900 റോസ് ഐലൻഡ് വിശ്വവിഖ്യാതമായിരുന്നു. കരകൗശല ബിരുദുകൾ തെളിഞ്ഞു നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഒപ്പം നിരവധി സർക്കാർ സ്ഥാപനങ്ങളും. ഒരു കാലത്ത് ആംഗ്ലേയ ജീവിത ശൈലിക്ക് അനുയോജ്യമായ സുഖസൗകര്യങ്ങൾ റോസ് ഐലൻഡിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ തിരശേഷിപ്പുകൾ മാത്രമേ കാണുവാൻ ആകൂ.
1: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
2: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

رهمانية. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: പ്രേം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രേംനവാസ് നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അഗ്നിപുത്രി. എസ് എൽ പുരം സദാനന്ദന്റെ സംഭാഷണം. എം എസ് മണിയായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. വി പി കൃഷ്ണൻ ചിത്രസന്നിവേശം ചെയ്തു. കണ്ണൻ, വിശ്വനാഥൻ എന്നിവരായിരുന്നു ശബ്ദലേഖനം ചെയ്തത്. എസ് കൊന്നനാട്ട് കലാസംവിധാനം നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ചു. ജയചന്ദ്രൻ, പി സുശീല എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1967 മാർച്ച് 18 ചിത്രം പ്രദർശനത്തിനെത്തി. പ്രേം നസീർ, ടി കെ ബാലചന്ദ്രൻ, മുത്തയ്യ, ഭാസി, എസ് പി പിള്ള, ബഹദൂർ, ഷീല, വസന്ത, ടി ആർ റോമന, ബേബി ഉഷ, കമല, ആന്റണി, എം ജി മേനോൻ, കെ ജി മേനോൻ, പ്രഭാകരൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. എസ് എൽ പുരം സദാനന്ദന്റെ നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരം, പ്രേംനവാസ് നിർമ്മിച്ച ആദ്യ ചിത്രം എന്നീ പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ടായിരുന്നു. തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ആ വർഷം ഈ ചിത്രത്തിന് കിട്ടി. 6 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഹൃദയത്തിന്റെ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഹൃദയത്തിന്റെ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് സമീപകാലത്ത് പുറത്തുവന്ന ഒരു സുപ്രധാന ജനിതക പഠനത്തെക്കുറിച്ച് കേൾക്കാം. OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും കുടലിലെ മൈക്രോബയോമും തമ്മിലുള്ള ബന്ധം. ദീർഘകാലമായി തലച്ചോറിൽ മാത്രം ഉത്ഭവിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD എന്ന മാനസികാവസ്ഥയുടെ സാധ്യതയിൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് അതായത് ഗട്ട് മൈക്രോബയോമിന് പങ്കുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. മനസ്സിന്റെ താക്കോൽ വയറ്റിലാണോ? തലച്ചോറിനെയും കുടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ നിഗൂഢ പാത എങ്ങനെയാണ് OCD സ്വാധീനിക്കുന്നത്? 200,000+ ആളുകളുടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ വിപ്ലവകരമായ പഠനത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ, കണ്ടെത്തലുകൾ, ചികിത്സാ സാധ്യതകൾ എന്നിവ ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. OCD എന്നത് അനാവശ്യമായ ചിന്തകളുടെ, അതായത് ഒബ്സഷൻസ് ഒരു ശൃംഖലയും അത് കാരണമുണ്ടാകുന്ന ആവർത്തിച്ചുള്ള പ്രവൃത്തികളും അതായത് കമ്പൽഷൻസും ചേർന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതിന്റെ ചികിത്സയും പഠനവും പ്രധാനമായും മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലും തലച്ചോറിലെ ഘടനാപരമായ മാറ്റങ്ങളിലുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ പുതിയ പഠനം ഈ ധാരണയെയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന ട്രില്യൺ കണക്കിന് സൂക്ഷ്മാണുക്കളുടെ സമൂഹമാണ് ഗട്ട് മൈക്രോബയോം അഥവാ കുടൽ സസ്യം. ഇവയിൽ ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇവ നമ്മുടെ ദഹനത്തെ സഹായിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ശാരീരിക ധർമ്മങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മാനസികാരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. കുടലും തലച്ചോറും തമ്മിൽ ഒരു ദ്വിമുഖ ആശയവിനിമയ പാതയുണ്ട്. ഇതിനെയാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ ബന്ധം പ്രധാനമായും പ്രവർത്തിക്കുന്നത് വാഗ്സ് നാഡി വഴിയും കൂടുതൽ കുടൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അഥവാ മെറ്റാബോളൈറ്റുകൾ വഴിയുമാണ്. ഈ രാസവസ്തുക്കൾ സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയും നാഡീവ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഈ ദ്വിമുഖ പാതയിലൂടെ കുടലിലെ ചില ബാക്ടീരിയകൾ OCDയുടെ ജനിതകപരമായ അപകട സാധ്യതയിൽ നേരിട്ട് ഇടപെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നതാണ് പുതിയ പഠനം. ഈ പഠനം കേവലം നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, ശാസ്ത്രീയമായ പിഴവുകൾ പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്ന അഡ്വാൻസ്ഡ് ജനിതക വിശകലന രീതികൾ ഇതിനായി ഉപയോഗിച്ചു. ഈ ഗവേഷണത്തിൽ 200,000+ വ്യക്തികളുടെ ജനിതക ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് OCD ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഡാറ്റകൾ താരതമ്യം ചെയ്തതിലൂടെ OCDയുടെ അപകട സാധ്യതയുമായി ബന്ധമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇവിടെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കുടലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യത്തെ സ്വാധീനിക്കുന്ന ജനിതക ഘടകങ്ങളും OCDയുമായി ബന്ധപ്പെട്ട ജനിതക ഘടകങ്ങളും തമ്മിലുള്ള തത്സമയ ബന്ധത്തിലാണ്. ഈ പഠനം ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രീതിശാസ്ത്രമാണ് മെൻഡേലിയൻ റാൻഡമൈസേഷൻ. ഇത് ഒരുതരം കോസൽ ഇൻഫറൻസ് രീതിയാണ്. മെൻഡേലിയൻ റാൻഡമൈസേഷൻ ഉപയോഗിക്കുന്നതിലൂടെ ജീവിതശൈലി, ഭക്ഷണക്രമം തുടങ്ങിയ പാർശ്വഫലങ്ങൾ കാരണം ഉണ്ടാകാവുന്ന തെറ്റായ ബന്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതായത് OCDയുടെ ഫലമായി ഒരാളുടെ കുടൽ ബാക്ടീരിയ മാറിയതാണോ അതോ കുടൽ ബാക്ടീരിയയിലെ മാറ്റം OCDക്ക് കാരണമായതാണോ എന്നതിലെ കാരണഫലബന്ധം സ്ഥാപിക്കാൻ മെൻഡേലിയൻ റാൻഡമൈസേഷൻ സഹായിക്കുന്നു. ഈ ശക്തമായ വിശകലന രീതി കുടൽ ആരോഗ്യവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം കേവലം യാദർശികമല്ല, മറിച്ച് ജനിതകപരമായ അടിസ്ഥാനമുള്ളതാണ് എന്ന് തെളിയിക്കുന്നതിന് കരുത്തേകി. ഈ വിശകലനത്തിൽ OCDയുമായി ബന്ധമുള്ള 6 പ്രത്യേകതരം കുടൽ സൂക്ഷ്മാണുക്കളെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. ചിലതരം ബാക്ടീരിയകളുടെ ഉയർന്ന സാന്നിധ്യം OCDയുടെ അപകട സാധ്യത ഉയർത്തുന്നതായി കണ്ടെത്തി. അതേസമയം മറ്റു ചില ബാക്ടീരിയകളുടെ സാന്നിധ്യം OCDയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കുന്നതിനോ സഹായിക്കുന്നുവെന്നും പഠനം സൂചിപ്പിക്കുന്നു. ഈ കണ്ടെത്തൽ OCDയുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. തലച്ചോറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ചികിത്സാരീതികൾക്ക് പുറത്തേക്ക് പുതിയ വഴികൾ തുറന്നുകിട്ടുന്നു. നിലവിൽ OCDക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രധാനമായും സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്ററുകൾ അഥവാ SSRI. ഇത് എല്ലാവരിലും ഫലപ്രദമല്ല. എന്നാൽ കുടലിലെ മൈക്രോബയോമിനെ ലക്ഷ്യമിട്ടുള്ള ചികിത്സകൾക്ക് വലിയ സാധ്യതയുണ്ട്. OCDയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതായി കണ്ടെത്തിയ ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുന്ന പ്രീബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആ ബാക്ടീരിയകളെ നേരിട്ട് നൽകുന്ന പ്രോബയോട്ടിക്കുകൾ എന്നിവ ഉപയോഗിച്ച് ചികിത്സാരീതികൾ വികസിപ്പിക്കാൻ ഈ പഠനം സഹായിച്ചേക്കാം. ചില ഭക്ഷണക്രമങ്ങൾ, ഉദാഹരണത്തിന് ഫൈബർ കൂടുതലുള്ളവ, കുടലിലെ നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കും. OCDക്ക് സാധ്യതയുള്ളവരിൽ ഭക്ഷണക്രമം മാറ്റുന്നതിലൂടെ രോഗം വരാതെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും. ഈ പഠനം ശക്തമായൊരു ജനിതക ബന്ധം നൽകുന്നുണ്ടെങ്കിലും ഏത് രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ബാക്ടീരിയകൾ OCDയെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ്. കുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില മെറ്റബോളൈറ്റുകൾ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മീറ്ററുകളായ സെറോട്ടോണിൻ, ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് അഥവാ GABA എന്നിവയുടെ ഉൽപ്പാദനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കൂട്ടം സൂക്ഷ്മാണുക്കൾക്ക് നമ്മുടെ ഏറ്റവും സങ്കീർണമായ മാനസികാവസ്ഥകളിൽ പോലും പങ്കുണ്ട് എന്ന് ഈ ഗവേഷണം തെളിയിക്കുന്നു. OCDയുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള അന്വേഷണം തലച്ചോറിൽ നിന്ന് കുടലിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുടൽ ബാക്ടീരിയകളെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ നമ്മുടെ മാനസികാരോഗ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
3: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലോറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാഥം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഷിക്കാർ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഭുവനചന്ദ്രൻ, സംഗീതം MJ ചന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് ഐരൂപ്പാറ നിന്നും അജിത് കുമാർ, രാഖി എന്നിവർ. ആലാപനം SP ബാലസുബ്രഹ്മണ്യം.

0: രാജ്വാന സിന്ദാബാദ്.
1: ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പി ഭാസ്കരൻ രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം. ചിത്രം വെങ്കലം. ആലാപനം കെ എസ് ചിത്ര. ആവശ്യപ്പെട്ടത് മണ്ഡപത്തിൻ കടവ് നിന്നും സുജ, പാർവതി, മധു എന്നിവർ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ടു പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ബിച്ചു തിരുമല രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി മണിച്ചിത്രത്താഴ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് ചെല്ലാങ്കോട് നിന്നും അജു, ലില്ലി എന്നിവരാണ്.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീയതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം അഥർവം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതമേളയ രാജ, ആലാപനം എം ജി ശ്രീകുമാർ. ഗാനം ആവശ്യപ്പെടുന്നത് തിരുപ്പുറത്തു നിന്നും ശാന്തി, മനു, സുജു തുടങ്ങിയവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം ആവശ്യപ്പെടുന്നു കട്ടയ്ക്കോട് നിന്നും ബേബി, സുമൻ എന്നിവർ. ആലാപനം എൻ ലതിക.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിലെവിടെയോ മരവിച്ചുപോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തന്നെ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. കോവളത്തു നിന്നും ഭാസ്കരൻ, ഓമന, ലീല എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ശ്യാം. രചന ചുനക്കര രാമൻകുട്ടി.

0: ஜான்சியானு வந்தியானு ஜான்சியானு வந்தியானு ஜான்சியானு வந்தியானு
1: ஜான்சியானு வந்தியானு
0: ஜான்சியானு வந்தியானு
1: ஜான்சியானு
0: வந்தியானு.
2: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വ്യാമോഹം എന്ന ചിത്രത്തിലെ ഗാനം. രചന ഡോക്ടർ പവിത്രൻ, സംഗീതം ഇളയരാജ. എസ് ജാനകി ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു അണ്ടൂർ കോണത്തു നിന്നും ആതിര, ശിവൻ, സുഗു എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? വയലാർ രാമവർമ്മ രചിച്ച ജി ദേവരാജൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ആലാപനം പി മാധുരി. ഗാനം ആവശ്യപ്പെടുന്നു പഴകുറ്റിയിൽ നിന്നും പ്രമദൻ, ഉല്ലാസ്, ഭവാനി, കൃഷ്ണൻ എന്നീ ശ്രോതാക്കൾ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവരി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടത് ആര്യങ്കോട്ട് നിന്നും അജിത്, സാബു എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്? മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കവിതകളെ പോലെ മാനവ സങ്കല്പ ലോകത്തെ ഇത്രമേൽ ഭാവാർദ്രമാക്കിയ മറ്റൊന്നും സാഹിത്യത്തിലില്ല. അത്രമേൽ മാസ്മരികമാണ് കവിതകളുടെ പ്രഭാവം. ചില കവിതകൾ മനസ്സിലായില്ല എന്ന് വന്നാലും ഇഷ്ടപ്പെടും. അതാണ് കവിതകളുടെ മാജിക്. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. ആ കവിതയും ആലാപനവും ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

പറയാതെ പോയി നീ നക്ഷത്രമേ, എൻ്റെ ആകാശമെങ്ങോ മറഞ്ഞു. നീ യാത്ര പോയതിൽ പിന്നെ എൻ ഹൃദയമൊരു കവിതയും മൂളിയില്ലല്ലോ. പണ്ടെങ്ങോ എഴുതിയതാണ്. കൗമാരകാലത്ത് ആർക്കും ഒരു കവിതയൊക്കെ എഴുതാൻ തോന്നും. അങ്ങനെ കുറേ എഴുതിയതിലെ നാല് വരികളാണ് അത്രമേലിഷ്ടമാണ് ഇപ്പോഴും ഈ വരികൾ.

ദുഃഖത്തിൻ്റെ കവിത കൗമാരകാലത്ത് എത്രയോ വട്ടം വായിച്ചു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വിവർത്തനവും അപ്പോൾ തോന്നി ഒന്ന് മൊഴിമാറ്റം ചെയ്താലോ എന്ന്. അങ്ങനെ ഒരു രാത്രിയിൽ എഴുതി നോക്കിയതാണ്. കഠിന ദുഃഖത്തിൻ്റെ കവിത കുറിക്കുവാൻ കഴിയുമെനിക്ക് ഈ അഭിശപ്ത രാത്രിയിൽ. നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാവിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന ഗായകൻ. ഇന്നും കവിതയുടെ നോട്ട്ബുക്കിൽ ആരും വായിക്കാതെ ആ വരികൾ പഴമയുടെ ഗന്ധം കൊണ്ട് കിടക്കുന്നു. അത്രമേലിഷ്ടം കവിതയും നിരൂതയും ചുള്ളിക്കാടുമൊക്കെ.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു നല്ല കാവ്യശകലമേ ഒരു നല്ല ചലച്ചിത്രഗാനമാകൂ. കവിതയ്ക്ക് അലങ്കാരങ്ങൾ വേണം, ചലച്ചിത്രഗാനത്തിന് അതിൻ്റേതായ മീറ്ററും വേണം. എന്നാലും ചില ചലച്ചിത്രഗാനങ്ങൾ കേൾക്കുമ്പോൾ അതിൽ കവിതയുടെ സൂര്യാംശം പതിഞ്ഞുകിടക്കുന്നത് പോലെ തോന്നും. കവിതയിൽ നിന്ന് ഊറിത്തെളിയുന്ന ഗാനങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

അസ്വസ്ഥമാകെ പകയ്ക്കുന്നു. മനസ്സിൽ ഉന്മാദലാവ തിളച്ചു പൊന്തുന്നു. വരിക മനോരോഗ പരിശീലക തരിക നിദ്രയിലേക്കുള്ള ദിവ്യ ഔഷധം. ബിരുദത്തിന് പഠിക്കുമ്പോൾ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലെ കവിതാരചനാ മത്സരത്തിന് എഴുതിയ കവിതയാണ്. സമ്മാനം കിട്ടിയ കവിതയായതുകൊണ്ടാവണം ഇന്നും നോട്ട്ബുക്കിൽ മാത്രമല്ല മനസ്സിലും മായാതെ കിടക്കുന്നത്. കവിതയുടെ ആ കാലങ്ങളാകെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കവിതകൾ അധികം അങ്ങനെ ചലച്ചിത്രഗാനങ്ങളായിട്ടില്ല. ചലച്ചിത്രത്തിലേക്ക് വന്ന കവിതകളാവട്ടെ അതിഗംഭീരവുമായിരുന്നു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിൽ കവി മധുസൂദൻ നായരുടെ ഭാവതൂലിക വിടർത്തിയ ഒരു കവിതയുണ്ട്. ആത്മാവ് കൊണ്ട് മുറുകെ പിടിച്ച മണ്ണിൽ നിന്നും ആകാശത്തു നിന്നും അടരുവാൻ വയ്യ, ഇനി ഏത് സ്വർഗം വിളിച്ചാലും എന്നുറക്കെ പറയുന്ന മനുഷ്യരെക്കുറിച്ചുള്ള കവിത. ഇഷ്ടം, അത്രമേലിഷ്ടം ആ മനോഹര കവിത.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: വീഴാതെ വയ്യ, വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യ. ഒക്കെ തിരികെ തരുന്നു ഞാനും, പടിയിറങ്ങുന്നു ഗാന്ധീവവും പടച്ചട്ടയും അമ്പൊടുങ്ങാത്ത ആമനാഴിയും തിരികെ തരാം. കാർവർണ നീ പകർന്നേകിയ മനോബലം ഞാൻ തിരികെ കൊടുക്കുവതെങ്ങനെ? കരുതി വെച്ച കവിതകളിലൊന്നാണിത്. ഒരു കവിതാസമാഹാരം സ്വപ്നമായിരുന്ന കാലത്തിലേത്, ഇന്നത് പൊടി പിടിച്ചിരിക്കുന്നു. ഉറങ്ങാത്ത കണ്ണുകളുണ്ടായിരുന്ന ആ കവിതക്കാലം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ആടിക്കൊഴിഞ്ഞ തൻ കൊച്ചരിപ്പല്ലുകൈ വെള്ളയിൽ വച്ചു വിതുമ്പലോടി. ആരാരുമില്ലാത്ത ഫ്ളാറ്റിൽ ജനാലക്കൽ ആറു വയസ്സുള്ള മുത്തിയമ്മ. അല്ലല്ല ഒരാളുണ്ട് കൂട്ടിന്. സിറ്റൗട്ടിൽ ആലോലമാടുന്ന കൂട്ടിനുള്ളിൽ പല്ലില്ല പക്ഷേ കിളിക്കൂട്ടുകാരിക്ക് അതോർത്തിട്ട് അവൾക്ക് ചിരിയുമുണ്ട്. അൻവർ അലിയുടെ വരികളാണ് പുതിയ കവിത. മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതാ സമാഹാരത്തിൽ ഇത്. മഴക്കാലമാണ് മനസ്സീർപ്പമാർന്ന് മഹാരോഗമെന്നും വരുത്തേണ്ട കുഞ്ഞേ എന്നെഴുതിയ കവി. ഇഷ്ടം അത്രമേലിഷ്ടം.

ആകാശവാണിയിൽ രാത്രി പ്രക്ഷേപണം ചെയ്യുന്ന യുവവാണിയിൽ കവിതകൾ വായിച്ചിരുന്ന കാലം. കവിത സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് റെക്കോർഡിങ്ങിൻ്റെ തീയതി കുറിച്ചു വരുന്ന കത്ത് കയ്യിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതൊന്ന് വീറിയാണ്. യുവവാണിയിൽ ആദ്യം വായിച്ചത് വലിയ വീട് എന്ന കവിതയാണ്. അതിൽ ഒരു പൂവുമനിയത്യാചിച്ച പാവയും ഒരു നാളുമേ തന്നു മിണ്ടാത്തൊരച്ഛനെ ഓർക്കുന്നതെങ്ങനെ കിനാവിലാണെങ്കിലും അറിയുന്നതെങ്ങനെ ചിരിക്കുന്നതെങ്ങനെ എന്ന വരികൾ കേട്ട് കത്തയച്ച ഒരു ശ്രോതാവിനെ മറന്നിട്ടില്ല. അതയാളുടെ കഥയാണെന്ന് പറഞ്ഞ് കരഞ്ഞയാൾ. അതുകൊണ്ട് തന്നെ യുവവാണിയിൽ വന്ന ആ കവിത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മറക്കുവാൻ വന്നതാണു ഞാൻ നിന്റെ ചാരത്തിരുന്നൊക്കെയും, അസ്വസ്ഥ ഗ്രീഷ്മം പുകച്ചുരുഷ്ണത്തിൽ ഞാൻ നൊന്തും കരഞ്ഞും ഭയന്നിരിക്കുന്നു. മറിച്ചൊന്നും അരളിയില്ലെങ്കിലും സ്നേഹമേ, നീയടുത്തുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നിനുമല്ലാതെ എഴുതുക എന്നതും ഒരു സുഖമാണ്, സന്തോഷമാണ്. കവിത അത്രമേലിഷ്ടമായ ഒരു ഭാവപ്രകാശമാണ്. കവിത പ്രണയമാണ്, വിരഹമാണ്, വിശപ്പാണ്, വിപ്ലവമാണ്, മൊത്തത്തിൽ ജീവിതവുമാണ്. കവിതകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.
2: അത്രമേലിഷ്ടം അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യചരിത്രത്തിന്റെ ആദ്യ പേജുകൾ മുതൽ ഇന്നുവരെ എണ്ണമറ്റ കഥകളും കവിതകളും ഗാനങ്ങളും ജന്മം കൊണ്ടത് ഒരു വികാരത്തെ ചുറ്റിപ്പറ്റിയാണ്, പ്രണയം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമായി അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മനുഷ്യനെ ഉയർത്താനും തകർക്കാനും ഒരുപോലെ കഴിവുള്ളൊരു ശക്തിയാണ് പ്രണയം. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്നും ഇത് തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ പ്രണയമെന്ന് കരുതി ചേർത്ത് പിടിക്കുന്നത് യഥാർത്ഥ പ്രണയമല്ല, മറിച്ച് അറ്റാച്ച്മെന്റ് എന്ന പേരിലുള്ള ഒരു വൈകാരിക ആശ്രയത്വമാണ്. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, അവരുടെ സാന്നിധ്യം നമ്മുടെ ദിവസങ്ങൾക്ക് നിറം നൽകുന്നു, അവരുടെ ഒരു സന്ദേശം പോലും ഹൃദയത്തിൽ സന്തോഷത്തിന്റെ തിരമാലകൾ സൃഷ്ടിക്കുന്നു, അവരുടെ അഭാവം നമ്മെ വേദനിപ്പിക്കുന്നു. ഈ അനുഭവങ്ങൾ എല്ലാം പ്രണയത്തിന്റെ ലക്ഷണങ്ങളായി നാം കരുതുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, അവർ സന്തോഷവാന്മാരായിരിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്, അതോ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്? ഈ രണ്ടിനുമിടയിൽ സൂക്ഷ്മമായ വ്യത്യാസത്തിലാണ് പ്രണയവും അറ്റാച്ച്മെന്റും തമ്മിലുള്ള അതിരുകൾ വരച്ചിരിക്കുന്നത്. യഥാർത്ഥ പ്രണയം ഒരു ഉടമസ്ഥാവകാശ രേഖയല്ല, അത് മറ്റൊരാളുടെ മേൽ എഴുതുന്ന അവകാശവാദമല്ല, മറിച്ച് മറ്റൊരാളുടെ ആത്മാവിനെ ആദരിക്കാനുള്ള കഴിവാണ്. പ്രണയിക്കുന്ന ഒരാൾ പങ്കാളിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല, പകരം അവരുടെ വ്യക്തിത്വം പൂക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു പൂന്തോട്ടക്കാരൻ പൂക്കളെ വലിച്ചു നീട്ടി വിരിയിക്കാൻ ശ്രമിക്കാത്തതുപോലെ പ്രണയവും മറ്റൊരാളുടെ വളർച്ചയെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാറില്ല, അത് കാത്തിരിക്കുന്നു, സംരക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. ഒരു പക്ഷിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അതിനെ കൂട്ടിലടക്കില്ല, ആകാശത്തേക്ക് പറക്കാൻ അനുവദിക്കും. കാരണം ആ പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് അയാൾക്കറിയാം. പ്രണയവും അങ്ങനെയാണ്, അത് ചിറകുകൾ മുറിക്കുന്നില്ല, ചിറകുകൾക്ക് കരുത്തു നൽകുന്നു. എന്നാൽ അറ്റാച്ച്മെന്റ് അങ്ങനെയല്ല, അത് പലപ്പോഴും സ്നേഹത്തിന്റെ വേഷം ധരിച്ചെത്തുന്ന ഭയമാണ്. നഷ്ടപ്പെടും എന്ന ഭയം, തനിച്ചാകും എന്ന ഭയം, ഉപേക്ഷിക്കപ്പെടും എന്ന ഭയം. അറ്റാച്ച്മെന്റിൽ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല, മറിച്ച് അവരെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ പങ്കാളി ഒരു മനുഷ്യനല്ല, നമ്മുടെ മാനസിക സുരക്ഷിതത്വത്തിന്റെ തൂണായി മാറുന്നു. അതിനാലാണ് അറ്റാച്ച്മെന്റിൽ നീ എന്റേതാണ് എന്ന ഭാഷ കൂടുതലായി കേൾക്കുന്നത്. പ്രണയത്തിൽ നീ നീയായിരിക്കൂ എന്ന ഭാഷയാണ് മുഴങ്ങുന്നത്.

ഒരു കുഞ്ഞിന് ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതത്വവുമാണ് പിന്നീട് അവൻ ലോകത്തെ എങ്ങനെ കാണും എന്ന് നിർണയിക്കുന്നത്. കുഞ്ഞു കരയുമ്പോൾ അമ്മ എടുത്തുകൊള്ളുന്നു, പേടിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നു, തെറ്റ് ചെയ്യുമ്പോൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വളരുന്ന കുട്ടി ലോകം സുരക്ഷിതമാണെന്ന് പഠിക്കുന്നു, ആളുകളെ വിശ്വസിക്കാമെന്ന് പഠിക്കുന്നു. പിന്നീട് ജീവിതത്തിൽ സ്നേഹിക്കുമ്പോൾ അയാൾ ഭയപ്പെടുന്നില്ല, കാരണം നഷ്ടം ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും അതിജീവിക്കാൻ തനിക്കാകുമെന്ന് അവനറിയാം. എന്നാൽ എല്ലാവർക്കും ഈ ഭാഗ്യം ലഭിക്കണമെന്നില്ല. ചിലർ വളരുന്നത് സ്നേഹം കിട്ടുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വത്തിനിടയിലാണ്. ചിലപ്പോൾ ലഭിക്കും, ചിലപ്പോൾ ലഭിക്കില്ല, ചിലപ്പോൾ ചേർത്ത് പിടിക്കും, ചിലപ്പോൾ തള്ളിക്കളയും. ഇങ്ങനെ വളരുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യം സ്ഥിരമായി ജീവിക്കും: എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? പിന്നീട് ബന്ധങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യം പുതിയ രൂപങ്ങളിൽ തിരിച്ചുവരും: അവൻ എന്നെ വിട്ടുപോകുമോ? അവൾക്കെന്നെ മടുത്തോ? എനിക്ക് മതിയാകുന്നില്ലേ? എന്നിങ്ങനെ. ഇതാണ് ആശങ്ക നിറഞ്ഞ അറ്റാച്ച്മെന്റിന്റെ ലോകം. മറ്റു ചിലർ വൈകാരിക അടുപ്പം തന്നെ അപകടമാണ് എന്ന് പഠിച്ചാണ് വളരുന്നത്. സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിച്ചാൽ വേദനിക്കേണ്ടി വരും എന്ന അനുഭവം അവരെ അടച്ചുപൂട്ടുന്നു. അവർ സ്നേഹിക്കുന്നു, പക്ഷെ അകലം പാലിക്കുന്നു, അടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഭയക്കുന്നു. ആരെങ്കിലും വളരെ അടുത്തു വരുമ്പോൾ അവർ പിന്നോട്ട് നടക്കുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്ന ഭയമാണ് അവരെ നയിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയാകട്ടെ, സ്നേഹത്തെ ഒരേ സമയം ആഗ്രഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരുടേതാണ്. ബാല്യത്തിലെ മുറിവുകൾ അവരുടെ മനസ്സിൽ വിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്: എന്നെ സ്നേഹിക്കൂ എന്നും എന്നെ തുടരുത് എന്നും ഒരേ സമയം നിലവിളിക്കുന്ന മനസ്സാണ് അവരുടേത്. അതുകൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ല, മനസ്സിലാക്കപ്പെടാത്ത മുറിവുകൾ കൊണ്ടാണ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പങ്കാളിയോട് ദേഷ്യപ്പെടുന്നത് അവരുടെ ഇന്നത്തെ പെരുമാറ്റത്തോടല്ല, നമ്മുടെ ഇന്നലകളെ അവർ അബദ്ധത്തിൽ സ്പർശിക്കുന്നത് കൊണ്ടാണ്. ഒരു വാക്ക്, ഒരു നിശബ്ദത, ഒരു വൈകിയ മറുപടി, ഇതൊക്കെ പഴയ മുറിവുകളെ ഉണർത്തുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മനുഷ്യനോട് പ്രതികരിക്കുന്നില്ല, ഭൂതകാലത്തിലെ വേദനയോടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടുതന്നെ യഥാർത്ഥ പ്രണയം മറ്റൊരാളെ കണ്ടെത്തുന്നതിന് മുൻപ് സ്വയം കണ്ടെത്താനുള്ള യാത്ര കൂടിയാണ്. സ്വന്തം ഭയങ്ങളെ തിരിച്ചറിയാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് മൂടൽമഞ്ഞിൽ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതുപോലെയാണ്.

നമ്മുടെ ഉള്ളിലെ ശൂന്യതകൾ നിറയ്ക്കാനുള്ള ഉപാധിയായി മറ്റൊരാളെ ഉപയോഗിക്കുമ്പോൾ അത് പ്രണയമാകുന്നില്ല. രണ്ടപൂർണതകൾ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ക്രമീകരണം മാത്രമായി മാറുന്നു. എന്നാൽ രണ്ട് വ്യക്തികൾ അവരുടെ അപൂർണതകളെ തിരിച്ചറിഞ്ഞ് പരസ്പരം പൂർത്തിയാക്കാനല്ല മറിച്ച് പിന്തുണയ്ക്കാനാണ് ഒന്നിച്ചു വരുന്നതെങ്കിൽ അവിടെയാണ് പ്രണയം വിരിയുന്നത്. പ്രണയം ഒരാളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നില്ല, അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ അംഗീകരിക്കുന്നു. കാരണം സ്നേഹം ഒരു തിരുത്തൽ പദ്ധതിയല്ല, അത് സ്വീകാര്യതയാണ്. ഒരു ദിവസം എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ സ്വന്തമല്ല, അവർ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മനോഹരമായ യാത്രക്കാരാണ്. കുറച്ചു ദൂരം നമ്മോടൊപ്പം നടക്കാൻ അവർ തയ്യാറാകുന്നു. ആ യാത്രയെ മനോഹരമാക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവരുടെ കാലുകളിൽ ചങ്ങല കെട്ടുകയല്ല. അതിനാലാണ് യഥാർത്ഥ പ്രണയം വിമോചനമാകുന്നത്. അത് ഭയത്തെ കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്നു, വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൽ നിയന്ത്രണമില്ല, വിശ്വാസമുണ്ട്, ഉടമസ്ഥതയില്ല, ആദരവുണ്ട്, ഭയമില്ല, ധൈര്യമുണ്ട്. പ്രണയം ഒടുവിൽ മറ്റൊരാളെ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം ഉള്ളിലെ തടവറകളിൽ നിന്ന് മോചിതനാകുന്ന പ്രക്രിയയാണ്. അറ്റാച്ച്മെന്റിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഭയത്തിന്റെ മതിലുകൾ തകർത്ത് മറ്റൊരാളെ സ്വതന്ത്രനായി സ്നേഹിക്കാൻ പഠിക്കുന്ന നിമിഷത്തിലാണ് പ്രണയം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ജനിക്കുന്നത്. കാരണം പ്രണയമെന്നത് ഒരാളെ പിടിച്ചുവെക്കാനുള്ള കലയല്ല, ഒരാളെ സ്വതന്ത്രനാക്കിക്കൊണ്ടും സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയത്തിന്റെ പക്വതയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് യുഎസ്എ. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3rd അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബോ ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബൂ മ്യൂറൽ ഡെക്കാ പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 വാരാപ്പുഴയുടെ കരകളിൽ 10 km ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്തയും ബഥനി സ്ഥാപകനുമായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇബാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73rd ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാളിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെ എത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 മുതൽ 3,000 വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000 വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടില്ല.
0: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 ഗോളിന് പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16 മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ഗോളിനാണ് ബോസ്നിയ ഹെർസഗോവിനയെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച USAക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
0: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 ഗോളിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 ഉയർന്ന് 77,160 നിഫ്റ്റി 73 നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 സ്വർണ്ണവില. 10 പവന് 560 താഴ്ന്ന് 1,05,440. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും 2 യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് 1 മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന USA നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: こうね。
1: Time Traveler
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 2-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1964 ജൂലൈ 2, അമേരിക്കയിലെ പൗരാവകാശ പോരാട്ട ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പൗരാവകാശ നിയമത്തിന് അംഗീകാരം നൽകുന്നു. 1972 ജൂലൈ 2, ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷമുണ്ടായ സംഘർഷത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റും ചേർന്ന് സിംല കരാറിൽ ഒപ്പുവെക്കുന്നു. 1976 ജൂലൈ 2, രണ്ട് ദശാബ്ദത്തിലേറെ വർഷം നീണ്ട യുദ്ധത്തിനുശേഷം ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും സംയോജിക്കുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം മൂന്ന് ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്

0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറണുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ. ഇത് ഗ്രാമങ്ങളിലെ ചരിത്ര തിരുശേഷിപ്പുകൾ.

0: സമുദ്രം എല്ലാ നഗരങ്ങളെയും വിഴുങ്ങിക്കഴിഞ്ഞാലും എല്ലാം എടുത്തുപോയാലും പിൽക്കാലത്തേക്ക് പിഴുതെടുക്കാൻ എന്തെങ്കിലും ബാക്കി നിൽക്കും. അങ്ങനെ ബാക്കി നിൽക്കുന്നിടത്തു നിന്നാണ് ചരിത്രം മുളപൊട്ടുന്നത്, ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകളായി ബാക്കി കിടക്കുന്നത്. ഇന്ന് കുടക്കല്ലുകളെ കുറിച്ച് പറയാം. മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളാണ് കുടക്കല്ലുകൾ. അന്നത്തെ മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചവയാണ് കുടക്കല്ലുകൾ എന്ന് കരുതപ്പെടുന്നു. കുടക്കല്ലുകളുടെ പ്രത്യേകത അവ കേരളത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത് എന്നതാണ്. കുഴികളിൽ നന്നങ്ങാടിയിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്ക് ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകളും മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലും നാട്ടുന്നതാണ് സാധാരണ കുടക്കല്ലിന്റെ ആകൃതിയും പ്രകൃതിയും. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രങ്ങളെയാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശവക്കല്ലറ, ഗ്രാമ്യമായി പറഞ്ഞാൽ ചാറ. മുതുമക്കച്ചാടി, മുതുമക്കത്താഴി, മുതുമക്കപ്പാടി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. എങ്ങണ്ടിയൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ ധാരാളം നന്നങ്ങാടികൾ ലഭിച്ചിട്ടുണ്ട്. 1958 മഴയുടെ ശക്തി കൊണ്ട് ഒരു റോഡ് പൊട്ടി ഒലിച്ചപ്പോഴാണ് എങ്ങണ്ടിയൂരിൽ ആദ്യമായി കണ്ടെത്തിയത്. നിരനിരയായി വലുതും ചെറുതുമായ ഒട്ടേറെ നന്നങ്ങാടികൾ കാണുകയുണ്ടായി. ഈ നന്നങ്ങാടികളിൽ എല്ലിൻ കഷ്ണങ്ങൾ, ചെറുപാത്രങ്ങൾ, ധാന്യങ്ങളുടെ ദ്രവിച്ച അവശിഷ്ടങ്ങൾ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ, ജപമണികൾ എന്നിവ ഉണ്ടായിരുന്നു. എല്ലാ നന്നങ്ങാടികൾക്കും അടപ്പുകളും അടപ്പിന്റെ മധ്യത്തിലായി ദ്വാരവും ഉണ്ടായിരുന്നു. ചെറുപാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് പരേതന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാവാം. അടപ്പിലുള്ള ദ്വാരം നിവേദ്യങ്ങൾ സ്വീകരിക്കാൻ ആത്മാവിന് വരാനുള്ള മാർഗമായിരിക്കാം. അകം കറുത്തും പുറം ചുവന്നുമിരിക്കുന്ന ഈ മൺഭരണികളിൽ ചിലതിൽ 60 ലിറ്റർ വരെ വെള്ളം കൊള്ളും. എങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച ഈ കൂറ്റൻ മൺഭരണികളിൽ ചിലത് തൃശൂർ പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച നന്നങ്ങാടിക്ക് 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചു. തൃശൂർ ജില്ലയിൽ ചിറമനങ്ങാടിയിൽ കുടക്കല്ല് പറമ്പ് ഉണ്ട്. ഇവിടെ 69 മെഗാലിത്ത് സ്മാരകങ്ങൾ കാണപ്പെടുന്നു. അതിൽ തൊപ്പിക്കല്ലുകളും കുടക്കല്ലുകളും മൂടിക്കല്ലുകളുമുണ്ട്. ഇതൊരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമാണ്. തൃശൂരിലെ തന്നെ അരിയന്നൂരിലെ അരിയന്നൂർ കുടക്കല്ലുകൾ പ്രസിദ്ധമാണ്. 6 കുടക്കല്ലുകളിൽ 4 എണ്ണം പൂർണ്ണ രൂപത്തിലും 2 എണ്ണം ഭാഗികമായി തകർന്ന രൂപത്തിലും ഇവിടെ കുടക്കല്ലുകൾ കാണുന്നു. കുടക്കല്ലുകളോടൊപ്പം ചേർത്തു വായിക്കേണ്ടതായ മറ്റൊന്നാണ് പഴുതറ. ഒറ്റ അറയുള്ള കല്ലറകളെയാണ് പഴുതറകൾ എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് പഴുതറകൾ കൂടുതലായി കാണപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശ്ശിയിലും ഒരു പഴുതറ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രത്തിലേക്കുള്ള നാൾവഴികളിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം തിരുശേഷിപ്പുകൾ ഇനിയും നമ്മുടെ മണ്ണിനടിയിലുണ്ടാവും? സംശയം വേണ്ട. ചരിത്രമുറങ്ങുന്ന മണ്ണിന്റെ മുകളിലാണ് വർത്തമാനത്തിന്റെ മാളികകൾ നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്നത്. നാളെ ഇതും ചരിത്രമാവുക തന്നെ ചെയ്യും.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഞാൻ എസ് ആർ ലാൽ, എഴുത്തുകാരനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ഇല്ലെങ്കിൽ എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്, നിശബ്ദതകളിൽ കടന്നു വരാറുള്ള ഒരു ഗാനം, ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന സിനിമയിലെ വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ എന്ന് പറയുന്ന മനോഹരമായ പാട്ടാണ്. ONV ആണ് ആ ഗാനം രചിച്ചിരിക്കുന്നത്.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്. വരന്റെ കൂട്ടുകാർക്കുള്ള വിരുന്ന് തുടങ്ങി. എന്റെ അമ്മ സൽക്കാരപ്പന്തലിൽ വാതിലിന് പിന്നിൽ കൂടയുമായിരുന്നു. മധുര പലഹാരങ്ങൾ വേവുന്നതിന്റെ സുഗന്ധം വായുവിൽ പരന്നു. ഞാനും അനുജത്തി മായയും എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ മണം പിടിച്ച് ചുറ്റിപ്പറ്റി നിന്നു. എല്ലാവരും സദ്യയുണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. അതുവഴി വന്ന സുഖ്ദേവ് സിംഗ് ത്യാഗിയോട് അമ്മ പറഞ്ഞു, ചൗധരിജി, എല്ലാവരും കഴിച്ചു പോയല്ലോ, ഇനി എന്റെ കുട്ടികൾക്ക് ഒരിലയിൽ എന്തെങ്കിലും തരുമോ? സുഖ്ദേവ് സിംഗ് എച്ചിലകൾ നിറഞ്ഞ കൂടയിലേക്ക് നോക്കി.
1: ആഹാ, കുട്ട നിറയെ എച്ചിലുണ്ടല്ലോ, അത് പോരേ നിനക്ക്? അതും പോരാഞ്ഞിട്ട് ആർത്തിപ്പണ്ടാരങ്ങൾക്ക് തിന്നാൻ ഇലയിട്ട് വിളമ്പണം പോലും. നിലമറക്കാതെടി ചൂരി, കുട്ടയും എടുത്ത് വേഗം സ്ഥലം വിട്.
0: സുഖ്ദേവ് സിംഗിന്റെ വാക്കുകൾ എന്റെ നെഞ്ച് തകർത്തു. ഒന്നും മറക്കാൻ ഇന്നും കഴിയുന്നില്ല. ആ രാത്രി സാക്ഷാൽ ദുർഗ അമ്മയിൽ ഉണരുന്നത് ഞാൻ കണ്ടു. അമ്മ അത്രയും ദേഷ്യപ്പെടുന്നത് ആദ്യം കാണുകയായിരുന്നു. ആ കുട്ടയിലെ ഏച്ചിൽ അവർ മറിച്ചിട്ടു. ഇതെടുത്ത് നിങ്ങൾ നിങ്ങളുടെ അറയിൽ വെച്ചോളൂ, നാളെ വരന്റെ ആൾക്കാരെ ഊട്ടാൻ കൊള്ളാം. തീയെരിയുന്ന കണ്ണുകളോടെ ത്യാഗിയെ നോക്കി ഇത്രയും പറഞ്ഞ് എന്നെയും മായയെയും വലിച്ചെടുത്ത് അമ്മ പാഞ്ഞുപോയി. സുഖ്ദേവ് സിംഗ് പിന്നാലെ വന്ന് അമ്മയെ തൊഴിക്കാനാഞ്ഞു. പക്ഷേ സിംഹിയെപ്പോലെ തിരിഞ്ഞു തടുത്ത അമ്മയുടെ മുന്നിൽ അയാൾ പതറിപ്പോയി. അമ്മ നിർഭയയായിരുന്നു. ഓംപ്രകാശ് വാൽമീകിയുടെ എച്ചിൽ എന്ന കൃതിയിലെ ഭാഗമാണിത്. പിറ്റേന്ന് വൈകുന്നേരം കോടിക്കുപ്പായവും ഇട്ട് കുഞ്ഞു നൂറു രവിയുടെ അടുത്ത് വന്നു നിന്നു. നൂറുവിന്റെ കൈവിരൽ പിടിച്ചുകൊണ്ട് 4 വയസ്സ് ചെന്ന ചാന്തുമുത്തുവും നിന്നു. ചാന്തുമുത്തുവിന് ഉടുപ്പുടവ ഉണ്ടായിരുന്നില്ല. അവളെ തന്റെ അരികിലേക്ക് അണച്ചുകൊണ്ട് രവി പറഞ്ഞു, ഞാൻ മറന്നുപോയി, നാളെ ചാന്തുമുത്തുവിന് പാവാട തയ്പ്പിച്ചു തരാട്ടോ. മാണ്ട, അവൾ പറഞ്ഞു. വേണ്ടേ? അതെന്താത്? തെക്കന് കൊടുത്താ മതി. അതെന്താ, ചാന്തുമുത്തുവിന് കുപ്പായം വേണ്ടേ? തെക്കം വലുതാകട്ടെ. കുഞ്ഞുങ്ങളുടെ പിറകിൽ നിന്ന് ചാന്തുമ്മ കുടുകുടാന്ന് ചിരിച്ചു. എന്നിട്ടവൾ തട്ടനെടുത്ത് കണ്ണു തുടച്ചു. അവൾ പറഞ്ഞു, അവളിന്റെ സ്വഭാഗം അപ്പടിയാക്കാം. മൺമണ്ടകളിൽ കഞ്ഞി വിളമ്പി 3 പേരും അത്താഴത്തിനിരുന്നാൽ ചാന്തുമുത്തു തന്റെ മണ്ടയിൽ നിന്ന് വറ്റു പിടിച്ചെടുത്ത് കുഞ്ഞുനൂറുവിന്റെ മണ്ടയിലേക്കിടും. ഉമ്മ, തെക്കം വെക്കം വലുതാകട്ടെ, അവൾ പറയും. വലുതാകട്ടെ മകളെ, ചാന്തുമ്മ പറയും. എന്റെ മകളിന്റെ കഷ്ടം തീരട്ടെ. എപ്പോ വലുതാവുമ്മ? ഒരു പെരുന്നാള് കളിഞ്ചാ വലുതാകും കണ്ണേ.
1: പെരുന്നാള് എപ്പോ കളിയുമ്മ?
0: 4 വാവ് കളിഞ്ചാ കണ്ണേ. അങ്ങനെ ഉമ്മയും മകളും കാത്തിരുന്നുവെന്ന് ഖസാക്കിന്റെ ഇതിഹാസം.
1: മോനെ,
0: അമ്മയുടെ ശബ്ദം തകർന്നിരുന്നു. നിന്റെ ആദർശത്തോടൊന്നും എനിക്ക് എതിർപ്പില്ല. എന്റെ മോൻ ജനങ്ങളുടെ പൊതു നന്മയ്ക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുകയാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. നീ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ജയിലിൽ കിടന്ന് ഇടികൊണ്ട് ചത്താൽ, അല്ലെങ്കിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ വെടികൊണ്ട് മരിച്ചാൽ, ഒരു രക്തസാക്ഷിയുടെ അമ്മയാകും. ആൾക്കാർ എന്നെ പാടി പുകഴ്ത്തും. നിന്നെ ചുമന്നുകൊണ്ട് നടന്ന മാസങ്ങളും നിന്നെ പ്രസവിച്ച നേരത്തെ വേദനയും പാഴായില്ലെന്ന് ആൾക്കാർ പറയുമ്പോൾ അഭിമാനം കൊണ്ടെന്റെ രക്തം തിളയ്ക്കും. പക്ഷേ മോനെ, നീ നമ്മുടെ ചുറ്റിലുമുള്ള യാഥാർത്ഥ്യങ്ങളെ കാണുന്നില്ല. അവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നത് തെറ്റല്ലേ മോനെ? അല്ലേ? ശിവൻ പിന്നെയും നിശബ്ദത പാലിച്ചു. ഇടറിയ ശബ്ദത്തിൽ കണ്ണുനീരോടെ അമ്മ നിർത്തി നിർത്തി തുടർന്നു, നീ മറുപടി പറയില്ല എന്നെനിക്കറിയാം. കാരണം മറുപടിയില്ല. അമ്മ ഓട്ടുവിളക്കിന്റെ തിരുനാളത്തിലേക്ക് നോക്കി. തിരുനാളത്തിന്റെ ചുവട്ടിൽ ഉരുണ്ടുകൂടിയ എണ്ണക്കരി തട്ടിക്കളഞ്ഞു. അമ്മയുടെ നിഴൽ മകൻ കണ്ടു. അമ്മയുടെ മുഖവും കണ്ടു. ഓട്ടുവിളക്കിൽ നിന്നുള്ള വെളിച്ചം അമ്മയുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. കാക്കനാടൻ്റെ ഉഷ്ണമേഖല എന്ന നോവലിലെ രംഗമാണിത്. അമ്മ എത്രയെത്ര ഭാവങ്ങളിൽ കഥകളിലും നോവലുകളിലും കവിതകളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ആവർത്തനങ്ങളിലും അനുരണനം ചെയ്യുന്ന ഭാവം ഒന്നുതന്നെയാണ് എന്ന് മാത്രം. സിമോൺ ഡി ബുവ്വ ഉത്തരവാദിത്വമുള്ള മകളുടെ ഓർമ്മക്കുറിപ്പ് എന്ന ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നു. അമ്മയാണെങ്കിൽ അതിലോല ചിത്ത. എന്നിലേറ്റവും മൃദുലമായ വികാരങ്ങൾ കടന്നു വന്നിട്ടുള്ളത് അമ്മയിൽ നിന്നായിരിക്കണം. ഞാൻ അമ്മയുടെ മടിയിൽ കയറിയിരിക്കും. സെന്റു പൂശിയ അമ്മയുടെ മൃദുലമായ കൈകൾ എന്നെ ചുറ്റി വരിയുമ്പോൾ അത് നൽകുന്ന ചൂടും മണവും എനിക്ക് ഹൃദ്യമാണ്. അമ്മയുടെ കയ്യിലെ നനുത്ത ചർമ്മങ്ങളിൽ ഞാൻ തെരുതെരെ ചുംബിക്കും. അപ്പോൾ അമ്മയെ കണ്ടാൽ അതീവ സുന്ദരിയായ ഒരു ചിത്രമാണെന്ന് തോന്നും. ദേഷ്യം വന്നാൽ അമ്മ എൻ്റെ നേർക്ക് ഒരു കറുത്ത നോട്ടമയക്കും. അപ്പോൾ അമ്മയുടെ സൗന്ദര്യം എവിടെയോ പോയി മറയും. എനിക്കെപ്പോഴും അമ്മ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം.
2: അമ്മ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ.ആർ. മധുജൻ. സാങ്കേതിക നിർവഹണം സിദ്ധാർത്ഥ് ലാൽ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർത്ത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കേൾക്കാം തമിഴ് ഗാനങ്ങൾ. എന്നെ അറന്താൾ എന്ന ചിത്രത്തിൽ നിന്നുമാണ് തമിഴകത്തിൽ ഇന്ന് ആദ്യ ഗാനം. സംഗീതം ഹാരിസ് ജയരാജ്, രചന വിഘ്നേഷ് ശിവൻ, ആലാപനം വിജയ് പ്രകാശ്, ഗാനബാല തുടങ്ങിയവർ ചേർന്നു.

ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദർ സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിൽ അടുത്തത്. രചന വിഘ്നേഷ് ശിവൻ.

ചിത്രം ഓ കാതൽ കൺമണി. സംഗീതം എ ആർ റഹ്മാൻ. ആലാപനം എ ആർ റഹ്മാൻ, ജോണിറ്റ ഗാന്ധി എന്നിവർ ചേർന്നു. Thank you.

യാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് തമിഴകത്തിൽ അടുത്തത്. സംഗീതം ഹാരിസ് ജയരാജ്, രചന കപിലൻ, ആലാപനം ഗാനബാല, എം സി വിക്കി.

റെമോ എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് ദേവിചന്ദർ സംഗീതം നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിലൂടെ ശ്രോതാക്കൾ അടുത്തു കേൾക്കാൻ പോകുന്നത്. രചന വിഘ്നേശ് ശിവൻ, ആലാപനം അനിരുദ്ധ് ദേവിചന്ദർ.

എന്നെ അറിന്താൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീത സംവിധാനം നിർവഹിച്ച് താമരെ രചന നിർവഹിച്ച ഗാനം. ആലാപനം ബെന്നി ദയാൽ, മഹതി എന്നിവർ ചേർന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ഷിബു ചക്രവർത്തി സംസാരിക്കുന്നത് കേൾക്കാം.

ചെമ്പരത്തിപ്പൂവും കറുകവയൽ കുരുവിയും മുറ്റത്തെ ചക്രമാവുകയൊക്കെ എഴുതിയേക്കുന്ന ഞാൻ ഏതോ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു വന്ന മനുഷ്യനാണെന്നാണ് പൊതുവെ ഒരുപാട് പേര് ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രാമത്തിലും ഒരു രാത്രിയിലധികം ഞാൻ താമസിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലവും ഇല്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന കലൂര്, ഞാൻ ജനിക്കുന്ന കാലത്ത് ഏകദേശം ഒരു ഗ്രാമപ്രദേശം തന്നെയായിരുന്നു. ആ ഗ്രാമീണ പശ്ചാത്തലമായിരിക്കാം എൻ്റെ പാട്ടുകളിൽ ഈ ഗ്രാമീണ ബിംബങ്ങളെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കലൂര് നമ്മുടെ മാതൃഭൂമി പ്രസ്സിന് എതിർവശത്തായിട്ട് ആസാദ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വലിയൊരു പറമ്പിൻ്റെ നടുക്ക് പഴയൊരു തറവാട്, അവിടെ കുറേ മനുഷ്യരുള്ളൊരു വീട്. വീട്ടിലാദ്യം റേഡിയോ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എഴുതിയതാരാണ് സുജാത എന്ന ആ പാട്ടാണ് ആദ്യം അതിൽ വരുന്നത്.

പാട്ടുകൾ അച്ഛൻ അച്ഛനും പാട്ട് എന്ന് പറയുന്ന പാട്ട് കഴിഞ്ഞിട്ട് പാട്ടില്ലാത്ത അച്ഛൻ ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അച്ഛൻ്റെ കൂടെ പാട്ടുണ്ടാവും. അങ്ങനെ ഒപ്പം തന്നെ അച്ഛൻ്റെ ഇളയ അനിയനുണ്ടായിരുന്നു, ഷാജി എന്ന് പറഞ്ഞിട്ടോ, മരിച്ചുപോയി. ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. എനിക്ക് തോന്നുന്നു ഷാജി ഇളയച്ചൻ മരിക്കുമ്പോൾ 24 വയസ്സോ മറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ഷാജി ഇളയച്ചൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും. അപ്പോൾ എനിക്കന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു ഫ്ലൂട്ടല്ലേ ഒരാൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇളയച്ചൻ്റെ റൂമിൽ മതിൽ മുഴുവൻ ഇങ്ങനെ നിരനിരയായിട്ട് ഫ്ലൂട്ട് ഉണ്ടാവും, പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ടാണ് പല ടോണുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായത് പിന്നീടാണ്. പക്ഷേ ഈ പറയുന്ന പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഇളയച്ചൻ അതിൽ വായിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു തോടും ചുറ്റുപാടും സർപ്പക്കാവും ഒക്കെയുള്ള ഒരു തറവാടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എന്താ വീട് വെച്ചു അങ്ങോട്ട് മാറുന്നു എന്ന് വന്നിട്ടും ഞാൻ തിരിച്ചു പോയില്ല, ഞാൻ അവരുടെ കൂടെ പോയില്ല, ഇവിടെ ഇളയച്ചൻ്റെ കൂടെ. കാരണം ഇളയച്ചനോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു. കാരണം ഇളയച്ചൻ വന്നു കഴിഞ്ഞാൽ എന്താ ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാലും ഒക്കെ ഈ ഫ്ലൂട്ടും മ്യൂസിക്കും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പം അത് വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയും സഹോദരിമാരെല്ലാം പാലാരിവട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ മാത്രം, ഞാനും ഇളയച്ചനും. പണ്ട് അന്ന് 10-60 പേരൊക്കെ ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ആലോചിച്ചു നോക്ക്. ആ വീട് ഇന്ന് ഒഴിഞ്ഞിട്ട്, ആ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പിള്ളേരൊക്കെ കിടക്കുന്ന നടുക്കത്തൊരു റൂമുണ്ട്. അതിൻ്റെ ഏറ്റവും നടുക്കൊരു ഫാൻ കമ്പിയിൽ തൂക്കിയിട്ടാണ് ഫാൻ ഇങ്ങനെ പാതി, കാരണം അത്ര പൊക്കമാണ് അതിൻ്റെ റൂഫിൽ. അവിടെ നിന്ന് കമ്പി തൂക്കിയിട്ട് ഒരു ഫാൻ, എല്ലാവരും നിരന്ന് ഇങ്ങനെ കിടക്കും. രാവിലെ എഴുന്നിട്ട് എല്ലാവരും പായൊക്കെ മുടക്കി വെക്കുക. അങ്ങനെയുള്ളൊരു ആ വീട് നിശബ്ദമായി. പിന്നീട് എല്ലാവരും ഒഴിഞ്ഞു, അച്ഛൻ്റെ അമ്മയും ഈ ഇളയച്ചനും മാത്രമായി. അതിനിടയിലാണ് ഇളയച്ചൻ സുഖമില്ലാതായി. 24 വയസ്സ് ആ സമയത്ത് തന്നെ ഇളയച്ചൻ മരിച്ചു. മരിച്ച് എല്ലാവരും അമ്മയെല്ലാം പലരുടെ നിന്നെത്തി. മരണം കഴിഞ്ഞ് പോകാൻ നേരത്ത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനും വരണുണ്ടെന്ന്. കാരണം ഇളയച്ചനില്ലാത്ത തറവാട് എനിക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ അതോടുകൂടി കലൂര് ഉപേക്ഷിച്ചിട്ട് ഞാൻ പാലാരും അടുത്തേക്ക്. അതായിരുന്നു എൻ്റെ കലൂർ ജീവിതവും ഗ്രാമവും ഒക്കെ ആയിട്ടുള്ള ബന്ധം. പാലാരും അടുത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഇന്നത്തെ കലൂർ സ്റ്റേഡിയമോ മെട്രോയോ ഒന്നും വരുന്നതിന് മുൻപുള്ള കാലമാണത്. പക്ഷേ അവിടെ വേറൊരു ലോകം എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് എരൂർ വാസുദേവ് എന്ന് പറയുന്ന വലിയച്ഛനും അദ്ദേഹത്തിൻ്റെ മുറി മുഴുവൻ പുസ്തകങ്ങൾ. വലിയച്ഛൻ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. അതുകൊണ്ടിട്ട് അന്ന് നമ്മൾ നിശ്ചയിച്ചു, അന്ന് എനിക്ക് ഒരു 8 വയസ്സുള്ള കാലമാണ്, 3-ാം ക്ലാസ്സിലോട്ട് വഴിയും. അന്ന് നമ്മൾ നിശ്ചയിച്ചു ആരെങ്കിലും ആവണമെങ്കിൽ എനിക്ക് വലിയച്ഛനെ പോലെ ആകണം. അച്ഛനെ പോലെ ഒന്നും അല്ല എൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരു ആരാധനാമൂർത്തി വലിയച്ഛനായിരുന്നു. കാരണം വലിയച്ഛനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നീട് മനസ്സിലായത് വലിയച്ഛൻ നാടകങ്ങളൊക്കെ എഴുതും, അതുകൊണ്ടിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എഴുത്തുകാരനാവണം. വലിയച്ഛൻ പത്രക്കാരനായിരുന്നു, പത്രക്കാരനാവണം എന്നുള്ള മോഹവും ആ ഒരു മനസ്സിൻ്റെ സെറ്റിംഗ് വരുന്നത് അവിടെ നിന്നാണ്. കാരണം അച്ഛനെല്ലാം ഒപ്പിട്ടിരുന്നത് ഇംഗ്ലീഷിലാണ്, കൃഷ്ണദാസ് എന്നൊക്കെ, കെ ജി ദാസ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ടിരുന്നത്. അതേസമയം വലിയച്ഛൻ എരൂർ വാസുദേവ് എന്ന് മലയാളത്തിലാണ്. ആ ബുക്കിലൊക്കെ, ആ ബുക്കിൻ്റെ ആദ്യത്തെ പേജ് മറിച്ച് കഴിഞ്ഞാൽ, പുറംചട്ടം മറിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ വലിയച്ഛൻ്റെ ഒപ്പുണ്ടാവും, എരൂർ വാസുദേവ് എന്ന് മലയാളത്തിൽ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒപ്പ് മലയാളത്തിലിട്ട് നോക്കി. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ബുക്കിൻ്റെ ലോകമാണ് പിന്നീട് തുറക്കപ്പെട്ടത്. അത് നമ്മളെ ഒരു ഏകാന്തതയുടെയും ഒരു ഇതിലേക്കാണ് മെല്ലെ കൊണ്ടുപോയത്. ഒരു വശത്തെ ഇളയച്ചൻ്റെ നഷ്ടവും ഇങ്ങനെ ചെറുപ്പത്തിൽ മരണങ്ങളുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ. എല്ലാവരും വിട്ടു പോകുമ്പോൾ എനിക്ക് ഈ ഫ്ലാസ്കിൽ ചൂടുവെള്ളവും

0: പാലുമൊക്കെ എടുത്തു വച്ചിട്ട് ഇവരെല്ലാവരും പൊക്കഴിഞ്ഞാൽ അന്ന് എൻ്റെ ഏക ആശ്വാസം റേഡിയോ ആയിരുന്നു. ആ റേഡിയോയിൽ അന്ന് വന്ന ലളിത ഗാനങ്ങൾ, അന്ന് എം ജി രാധാകൃഷ്ണൻ ആരാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, പേര് കേൾക്കാം, കുറേ പേരുകൾ റേഡിയോ ഓൺ ചെയ്താൽ ഞാൻ കേട്ടിരുന്ന പേരുകൾ, വീണ ഗോമതി ചിദംബരം, പിന്നെ ലളിതഗാനം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, പിന്നെ പലരും എന്താ സേതുമാധവൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ റൈറ്റേഴ്സിൻ്റെയൊക്കെ പേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് കേട്ടിരുന്ന ഒരു പാട്ടുണ്ട്, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ, രാജീവ നയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ എന്ന് പറയുമ്പോഴും എനിക്കിതാ രോമെഴുന്നേൽക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പം എൻ്റെ ഈ പനിയുടെ ചില സമയത്തൊക്കെ പനി ഭയങ്കരമായിട്ട് കൂടിയിട്ട് ബോധമില്ലാതാവുമ്പോഴും ഞാൻ ഈ വരികൾ മൂളിക്കൊണ്ട് ഉണ്ടിരിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലളിത സംഗീത പാഠമാണ് എൻ്റെ നിമോണിയയുടെ പനിക്കിടക്കയിൽ ഏക ആശ്വാസവും എനിക്ക് സാന്ത്വനവും എല്ലാം ആയിട്ട് മാറിയത്. പാട്ടിന് ഇത്രമാത്രം ഈ ശബ്ദങ്ങൾ വാക്കുകൾ ഇത്ര മനോഹരമാക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ഒരു കൊച്ചു പാട്ടിന് നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന അസ്വസ്ഥമായി ഈ ലോകത്ത് മുഴുവൻ കറങ്ങി നടക്കുന്ന ഈ മനസ്സിനെ പിടിച്ച് അകത്തേക്ക് ഇരുത്താൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരുത്താൻ ഒരു കുഞ്ഞു പാട്ടിന് സാധിക്കുന്നെങ്കിൽ, ആ ഒരു കുഞ്ഞു പാട്ടിൻ്റെ സ്ട്രെങ്ത് എന്താണ്? അതാണ് ഓരോ നല്ല പാട്ടുകളും മനുഷ്യന് സംഭാവന ചെയ്യുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീ പിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തലയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്.

ഒരു വെളിപാടുണ്ടാവാൻ പോണൂന്ന് കേട്ടു. ഈ വെളിച്ചപ്പാട് അറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്, അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? എന്തോ എന്താ എന്താ എന്താ നാടകോ? നാടകത്തിനും വെളിപാടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാം അല്ലേ?

0: ശാലിനി, ശാലിനി.
1: ആ എന്താ? ദാ വരുന്നു.
0: നാളെ അല്ലേ രാഹുലിന്റെ പാരന്റ് ടീച്ചർ മീറ്റിംഗ്. നീ സ്കൂളിൽ പോണം, എനിക്ക് തൃശ്ശൂരിൽ കോൺഫറൻസിന് പോണം.
1: അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കാണെ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ.
0: ആ ഒന്നും പറയണ്ട, നീ തന്നെ പോണം.
1: നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ.
0: അമ്മയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.
2: ഓ, എന്താന്ന് വെച്ചാ ചെയ്യ്, ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ.

0: എന്തോ നാടാ ഇത്.
1: ഹേ മാം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല, ഫ്രീ ആകുമ്പോ സാറിന്റെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി,
0: അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി.

0: ചേട്ടാ ബസ് വരാറായി, ഞാൻ പോവാ.
1: ആ ഞാനും വരുന്നു.
2: എടാ നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ.
3: ആദ്യം പല്ല് തേച്ചോന്ന് ചോദിക്ക്.
2: അതൊക്കെ അവൻ അറിയാം. എടാ രാഹുല് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂ വെയിലും ആണോ?
3: അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ, അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്.
2: ഓ ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടല്ലോ, പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.

0: ഓ വന്നോ? എന്താ ലേറ്റ് ആയത്?
1: സാർ കോച്ചിങ്.
0: നന്നായി കോച്ചി കോച്ചി നടന്നോ? ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അഞ്ജു, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
2: റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ സാർ.
0: ഗെറ്റ് ഔട്ട്.
2: താങ്ക് യു സാർ.
0: റെഡി
1: സാർ. എ പ്ലസ് ബി പ്ലസ്.
0: നല്ല കോച്ചിങ്. രാഹുൽ
3: സാർ, എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ.
0: മതി മതി, ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ
4: സാർ, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ.
0: വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്.
2: എന്താടാ അവിടെ?
3: ആ ഒന്നുമില്ലടാ.
2: അളയാ, അളി ഒരു സെൽഫി ഇടറാ.
3: ആ ശരി.
0: എന്താ ഇത്? കൊള്ളാം, ക്ലാസ്സിലാണ് സെൽഫി, ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്.

0: ആ ഹലോ,
1: ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ?
0: അതെ.
1: ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ?
0: അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ.
1: അറിയാതെ ഒന്നുമല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ഇപ്പോ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്.
0: ഞാൻ ശ്രദ്ധിച്ചോളാം സാർ.
2: അമ്മ, ഞാൻ ഇപ്പോ വരാം. ഫ്രെഡിയുടെ വീട്ടിൽ പോണം.
0: നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
2: അതിനെന്താ, ഞാൻ ഉടനെ വരാം.
0: നീ ഇപ്പൊ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്ന് വെച്ചാ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്നല്ലേ പറഞ്ഞേ.
2: അതെന്താ ഞാൻ പോയാലെന്നാ?

0: എടാ ഫ്രെഡി, നീ കാര്യം പറയടാ.
1: സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പ തരാ സാധനം തരും? ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല.
0: എടാ കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ.
1: മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാശുണ്ടെങ്കിലേ കാര്യം നടക്കും.
0: അളിയ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാ?
2: നീ എന്താടാ ഫോണിൽ പറഞ്ഞത്?
0: ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ?
2: മക്കളെ, ഞാൻ എന്തൊക്കെയാടാ കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്?
0: നാശം, വയസ്സായ വല്ല മൂലയിലും പോയിരിക്കണം.
2: അമ്മേ, അച്ഛാ.
3: എന്താ, എന്തു പറ്റി?
2: ഒന്നുമില്ല, ഒന്ന് തല കറങ്ങിയത്.
4: അതൊന്നും അല്ല, ചേട്ടൻ അമ്മുമ്മയെ പിടിച്ച് തള്ളിയതാ.
3: രാഹുലേ, രാഹുലേ, എന്താണ് ഇത്?

0: ആ ഇങ്ങിതാ
1: അളിയാ ഫ്രണ്ടിയാടാ, ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല.
0: എടാ നിന്നെ ഞാൻ
2: അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം.
3: ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ.
0: ആ ഇനി എന്റെ കുറ്റം.
4: ഹലോ, രാഹുൽ അല്ലേ?
0: അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ?
4: ആ തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നെസ്സയാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ?
0: ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ.
3: അയ്യോ എന്റെ മോനെ കൊണ്ടുപോകല്ലേ.
5: അയ്യോ അച്ഛ വേണ്ട, അച്ഛ
2: അവന് പോലീസിന് കൊടുക്കല്ലേടാ.
6: അച്ഛ രക്ഷിക്കണം. അമ്മ ഞാൻ ഒരിക്കലും സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ടുപോവല്ലേ. അമ്മ അച്ഛനോട് പറയ്, ഞാൻ തെറ്റ് ചെയ്യൂല അച്ഛ.
0: എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
7: കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്ക കണ്ണീര് കുടിക്കണു. നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക വെളിപാടിതു നാടിൻ വെളിപാട്, നാടക വെളിപാടിതു നാടിൻ വെളിപാട്.
8: മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് പണ്ടൊരു കാട്ടിലെ ആൺസിംഹം എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് സ്നേഹം മാറ്റിയെഴുതിയ ക്രൂരതയുടെ കഥ പറയുന്ന പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം എന്ന പാട്ടിനെക്കുറിച്ച് കേൾക്കാം. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കി മനുഷ്യസഹജമായ വികാരങ്ങൾ ആവിഷ്കരിക്കുന്നത് പണ്ടുമുതലേയുള്ള ഒരു രീതിയാണ്. എന്നാൽ പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം എന്ന ഗാനം കേവലമൊരു കഥാപ്രസംഗമല്ല, മറിച്ച് സ്നേഹമെന്ന വികാരം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എങ്ങനെ അടിമുടി മാറ്റുന്നു എന്നതിന്റെ മനഃശാസ്ത്രപരമായ ആവിഷ്കാരം കൂടിയാണ്. സന്ദർഭം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട ഗാനമാണ് ഇത്. പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. ഈ ഗാനത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് അധികാരവും ശക്തിയും അഹങ്കാരവും ഒത്തുചേർന്ന ഒരു സിംഹത്തെയാണ്. കാട്ടിലെ മറ്റുള്ള ജീവികൾക്ക് ഭയവും ശല്യവുമായിരുന്ന ആ സിംഹം സമൂഹത്തിലെ അതീശത്വമുള്ളതും പരുക്കനുമായ വ്യക്തിത്വങ്ങളുടെ പ്രതീകമാണ്. തന്നേക്കാൾ ദുർബലരായവരെ ഉപദ്രവിച്ച് ജീവിക്കുന്ന ആ സിംഹത്തിന് സ്നേഹത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. കന്നിമാനെ, എന്റെ ജീവൻ നിന്നിലാണെന്ന് ചൊല്ലി ആ സിംഹം. ഒരു മഞ്ഞുവീണ പ്രഭാതത്തിൽ സിംഹം ഒരു മാൻപേടയെ കാണുന്നു. സ്വാഭാവികമായും ഇരയും വേട്ടക്കാരനും ആകേണ്ടവർ ഇവിടെ സ്നേഹിതരാകുന്നു. എന്റെ ജീവൻ നിന്നിലാണ് എന്ന് സിംഹം പറയുമ്പോൾ തന്റെ കരുത്തിനുമേൽ സ്നേഹം വിജയം നേടിയെന്ന് കവി സൂചിപ്പിക്കുന്നു. പ്രണയം ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. പേടമാൻ നൽകും സ്നേഹധാരയിൽ മാറിയ സിംഹം ഒരു മാൻകിടാവായി. ഈ ഗാനത്തിലെ ഏറ്റവും മനോഹരമായ ബിംബമാണിത്. സിംഹത്തിന്റെ ഉള്ളിലെ ക്രൂരതയും പരുക്കൻ സ്വഭാവവും മാഞ്ഞ് അവനൊരു മാൻകിടാവിനെ പോലെ നിഷ്കളങ്കനാകുന്നു. കരുണാസായിയുടെ പ്രവർത്തന മേഖലയായ കൌൺസിലിംഗും മറ്റും പറയുന്നത് പോലെ സ്നേഹവും കരുതലും ലഭിക്കുമ്പോൾ ഏറ്റവും പരുക്കനായ വ്യക്തി പോലും ശാന്തനാകുന്നു എന്ന സത്യമാണ് ഇവിടെ നാം കാണുന്നത്. വീണ്ടും നീ ആ സിംഹമാകല്ലേ, ഞാൻ സഹിക്കില്ല. പ്രണയിനിയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. സ്നേഹം കൊണ്ടു മാറിയ ഒരാൾ വീണ്ടും തന്റെ പഴയ ക്രൂരതയിലേക്ക് മടങ്ങിപ്പോകുമോ എന്ന പേടി ഏതൊരു ബന്ധത്തിലും ഉണ്ടായേക്കാം. സ്നേഹത്തിൽ അലിഞ്ഞ ഒരു മനസ്സിന് പഴയ പരുക്കൻ സ്വഭാവം ഇനി ഒരിക്കലും താങ്ങാൻ കഴിയില്ലെന്ന വലിയൊരു സത്യം മാൻപേടയുടെ വാക്കുകളിലുണ്ട്. ഒരു ബാലകഥ പോലെ ലളിതമായി തോന്നും ഈ ഗാനമെങ്കിലും ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സ്നേഹം ഏതൊരു വന്യതയെയും ശാന്തമാക്കും എന്ന സനാതന സത്യമാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലളിതമായ വാക്കുകളിലൂടെയും ഹൃദ്യമായ ഈണത്തിലൂടെയും ഈ ഗാനം മനുഷ്യ മനസ്സിലെ മാറ്റങ്ങളെ മനോഹരമായി വരച്ചു കാട്ടുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തിൽ ജാതി, മതം, ദേശീയത എന്നിവയെ പുനർനിർവചിക്കുന്ന സുപ്രധാനമായ ഒരു കൃതിയാണ് കാഞ്ച ഐലയ്യ ഷെപ്പേർഡിന്റെ ബഫല്ലോ നാഷണലിസം. തന്റെ പ്രശസ്തമായ വൈ ഐ എം നോട്ട് എ ഹിന്ദു എന്ന പുസ്തകത്തിന്റെ തുടർച്ചയെന്നോണം രചിക്കപ്പെട്ട ഈ കൃതി ഇന്ത്യൻ സാംസ്കാരിക രാഷ്ട്രീയത്തിലെ സവർണ മേധാവിത്വത്തെയും ആത്മീയ ഫാസിസത്തെയും നിശിതമായി വിമർശിക്കുന്നു. ആത്മീയ ഫാസിസം എന്ന പ്രയോഗത്തിലൂടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും സവർണ ആധിപത്യവും എങ്ങനെയാണ് അധസ്ഥിത വർഗങ്ങളെ പാർശ്വവൽക്കരിക്കുന്നത് എന്നത് ഐലയ്യ വിവരിക്കുന്നു. ഉത്പാദന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദളിത് ബഹുജൻ വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സവർണ മൂല്യങ്ങളെ മാത്രം ദേശീയതയായി ഉയർത്തിക്കാട്ടുന്ന രീതിയെ അദ്ദേഹം എതിർക്കുന്നു. പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പോത്ത് ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രതീകമാണ്. ഇന്ത്യൻ കാർഷിക സംസ്കാരത്തിൽ പോത്ത് നൽകുന്ന വലിയ സംഭാവനകളെ ഐലയ്യ എടുത്തു പറയുന്നു. പാലും മാംസവും നൽകുന്ന കഠിനാധ്വാനം ചെയ്യുന്ന പോത്തിനെ അശുദ്ധമായി കാണുന്ന സവർണ സംസ്കാരം കാര്യമായ ഉൽപാദനക്ഷമതയില്ലാത്ത പശുവിനെ പുണ്യമായി കാണുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പോത്ത് ഉൽപാദനത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതീകമാണ്. ഇത് ദളിത് ബഹുജൻ വിഭാഗങ്ങളുടെ അധ്വാന സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. പോത്തിന്റെ കറുത്ത നിറത്തെ അശുദ്ധിയുമായി ബന്ധിപ്പിക്കുന്നത് വർണ്ണവിവേചനത്തിന്റെ മറ്റൊരു രൂപമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയത എന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടേതാകണം എന്നതാണ് പുസ്തകത്തിന്റെ കാതൽ. ഭക്ഷണരീതികൾ, വസ്ത്രധാരണം, ഭാഷ എന്നിവയിലെല്ലാം സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. മാംസാഹാരം കഴിക്കുന്നതും കൃഷിപ്പണി ചെയ്യുന്നതും താഴ്ന്ന കാര്യങ്ങളാണെന്ന ബോധത്തെ തകർത്ത് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്നവരാണ് യഥാർത്ഥ ദേശീയവാദികൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അധസ്ഥിത വർഗങ്ങളുടെ വിമോചനത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് ഐലയ്യ വാദിക്കുന്നു. പ്രാദേശിക ഭാഷകൾ പലപ്പോഴും ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ലോകവ്യാപകമായ അറിവുകളിലേക്കും തുല്യതയിലേക്കുമുള്ള വാതിൽ തുറക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ വിമർശനം എന്നതിലുപരി ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന അധ്വാനിക്കുന്ന ജനതയ്ക്ക് അവരുടെ സ്വത്തും വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് ബഫല്ലോ നാഷണലിസം. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെ തിരിച്ചറിയാനും അധ്വാനത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ മാനവികത കെട്ടിപ്പടുക്കാനും ഈ പുസ്തകം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം പൂട്ടുവാനും അതിനാകും. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അത് സൂക്ഷിച്ചുപയോഗിക്കാനാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏതു വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: 2019 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം സുജേഷ് ഹരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. വിശ്വജിത്തിന്റെ സംഗീതം, സിതാര കൃഷ്ണകുമാർ ആലപിച്ച ഗാനം കേൾക്കാം.

2019 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സുഷിൻ ശ്യാമിനായിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് അൻവർ അലിയായിരുന്നു. സിതാര കൃഷ്ണകുമാറും സുഷിൻ ശ്യാമും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

2019 മികച്ച ഗായകൻ നജീം അർഷാദും മികച്ച ഗായിക മധുശ്രീ നാരായണുമായിരുന്നു. കോളാമ്പി എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു മധുശ്രീക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് രമേശ് നാരായൺ. പറയാതരികിൽ വന്ന പ്രണയമേ എന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ.
1: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ടു പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സൈ റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. കേരളത്തിലെ കർഷക സമൂഹത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങളും സബ്സിഡികളും ഏറ്റവും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ സ്വന്തമായി ഭൂമിയുള്ള എല്ലാ കർഷകരും എത്രയും പെട്ടെന്ന് തന്നെ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ ഏകീകൃത കർഷക ഐ ഡി സ്വന്തമാക്കേണ്ടതുണ്ട്. ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന ഏതൊരു കാർഷിക ആനുകൂല്യവും PM കിസാൻ പോലുള്ള സാമ്പത്തിക സഹായങ്ങളും കൈപ്പറ്റുന്നതിന് ഈ ഏകീകൃത കർഷക ഐ ഡി നിർബന്ധമാക്കി മാറ്റുകയാണ്. ഒരിക്കൽ കർഷകന്റെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡും ഭൂമിയുടെ ഉടമസ്ഥതാ രേഖകളും തമ്മിൽ ഡിജിറ്റലായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓരോ പുതിയ കാർഷിക പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഓഫീസുകൾ കയറിയിറങ്ങി ആവർത്തിച്ച് രേഖകൾ സമർപ്പിക്കേണ്ടി വരില്ലെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിജിറ്റൽ ക്രോപ്പ് സർവേയുമായി ഭാവിയിൽ ഈ ഐ ഡി ബന്ധിപ്പിക്കുന്നതോടെ പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾക്കുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളും മറ്റടിയന്തര സഹായങ്ങളും യാതൊരു കാലതാമസവുമില്ലാതെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന സംവിധാനമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. കർഷകർക്ക് തങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി വളരെ എളുപ്പത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. ഇതുകൂടാതെ കർഷകർക്ക് സ്വന്തം മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാനുള്ള സൌകര്യമുണ്ട്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഭൂരേഖാ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും റവന്യൂ വകുപ്പ് കർഷക ഐ ഡി അനുവദിക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി കർഷകർ തങ്ങളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, അതുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, നിലവിൽ കരമടച്ച രസീതോ പോക്കുവരവ് രേഖകളോ ഉൾപ്പെടെയുള്ള ഭൂമിയുടെ കൃത്യമായ വിവരങ്ങൾ എന്നിവ കയ്യിൽ കരുതിയിരിക്കണം. പരമാവധി കർഷകരിലേക്ക് ഈ പദ്ധതി എത്തിക്കുന്നതിനായി ഈ മാസം തന്നെ വാർഡ്, പഞ്ചായത്ത് തലങ്ങളിൽ കൃഷിഭവനുകളുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തുടനീളം ഇതിനോടകം 9 കോടിയിലധികം കർഷകർ ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നതുതന്നെ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് അർഹതപ്പെട്ട യാതൊരുവിധ കാർഷിക ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ കർഷകരും സമയബന്ധിതമായി ഈ ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്നും കാർഷിക വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. അവതരണം ഷാൽമ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതുനഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: നോർത്ത് ബേയിലെ ജലകേളികൾക്ക് ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് അഥവാ റോസ് ഐലൻഡിലേക്ക് യാത്ര തിരിച്ചു. ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത് ഈ റോസ് ഐലൻഡ് തന്നെയായിരുന്നു. ആൻഡമാൻ ലക്ഷ്യമിട്ട് യാത്ര തിരിച്ച ബ്രിട്ടീഷുകാരെ ആൻഡമാനിലുള്ള ആദിവാസികൾ ശക്തമായി നേരിടുകയും അവരുടെ ആക്രമണത്തെ അതിജീവിക്കുവാൻ കഴിയാതെ ഇവർ റോസ് ഐലൻഡിൽ തമ്പടിക്കുകയുമായിരുന്നു. റോസ് ഐലൻഡിൽ നിന്നുകൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് ആദിവാസികളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തുവാനും ദ്വീപ് കൈയടക്കുവാനും ബ്രിട്ടീഷുകാർക്ക് അനായാസം കഴിഞ്ഞു. അതോടുകൂടി ആദിവാസികൾ വീണ്ടും ഉൾവനങ്ങളിലേക്ക് വലിഞ്ഞു. ബഹുഭൂരിപക്ഷവും ജാർവാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളായിരുന്നു. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളും നിരവധി ഓർമ്മകളും സമ്മാനിക്കുന്ന ഒരു ദീന വിലാപം പോലെയാണ് നമുക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപിനെ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ പോലും ഒരു കാലഘട്ടത്തിൻ്റെ പ്രൗഢ ഗാംഭീര്യം നമുക്ക് കാണുവാനാകും. പ്രാചീന സാങ്കേതിക വിദ്യയുടെ മകുടോദാഹരണമായ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഒന്നാം തരം ഒരു നീന്തൽക്കുളം അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കാണുവാനാകും. ഒരു കാലത്ത് സജീവമായിരുന്ന അതിമനോഹരമായ പള്ളി നാശത്തിൻ്റെ പടുകുഴിയിലകപ്പെട്ട് മേൽക്കൂരകൾ ഇല്ലാതെ അസ്ഥിപഞ്ജരമായി ഒരു വാർഗവീ നിലയം പോലെ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു. ശത്രുക്കളെ വളരെ ദൂരെ വച്ച് തന്നെ നേരിടുവാനുള്ള ബങ്കറുകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളതിൻ്റെ തിരിച്ചുവശിപ്പുകളും നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ വിഭാഗത്തിലും പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കളിയിടങ്ങളും അതുപോലെ തന്നെ അവരുടെ വിശ്രമ സങ്കേതങ്ങളുമൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന പ്രൗഢിയുടെ ഓർമ്മകൾ നമ്മിലെത്തിക്കും. ബ്രിട്ടീഷ് മറൈൻ സർവേയർ ഡാനിയൽ റോസിൻ്റെ പേരിലാണ് ഈ ദ്വീപ് ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പോർട്ട് ബ്ലെയറിൻ്റെ പ്രവേശന ഹാർബർ റോസ് ഐലൻഡ് ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സ്ഥിരാകേന്ദ്രവും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനവുമായി അറിയപ്പെട്ടിരുന്നത് റോസ് ഐലൻഡാണ്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ അവസാനിക്കുന്ന ഈ ദ്വീപിൽ ഏത് കോണിൽ നിന്ന് സഞ്ചരിച്ചാലും 4.5 മൈലിൽ കൂടുതൽ സഞ്ചരിക്കുവാനാകില്ല. കിഴക്കിൻ്റെ പാരീസ് എന്നാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. 1867 റോസ് ഐലൻഡിൽ ഒരു വലിയ കാർഷിക പ്രദർശന മേള സംഘടിപ്പിച്ചിരുന്നു. ആദിവാസികളുടെ സഹകരണത്തോടെ നടത്തിയ ഈ പ്രദർശനം ഒരു വൻ വിജയമായിരുന്നു. 1870 ആൻഡമാൻ സ്കൂൾ ഓഫ് ഓർഫനേജ് എന്ന പേരിൽ ഇവിടെ ഒരു അനാഥാലയം സ്ഥാപിക്കുകയുണ്ടായി. 1871-72 കാലഘട്ടത്തിൽ പോലും റോസിലും ബൈപ്പറിലും ചാത്തമിലും ഹഡോയിലും സ്കൂളുകൾ സ്ഥാപിച്ചു. റോസിൽ 67 കുട്ടികൾക്ക് പഠിക്കുവാനെത്തി. 1875 റോസ് ഐലൻഡിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിവാക്കുകയും പകരം വീട് വീടാന്തര സാധനങ്ങൾ എത്തിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു വൻ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദീർഘനാൾ ഈ സംവിധാനം നിലനിന്നു. 1876 റോസ് ഐലൻഡ് സിഫിലിസ് രോഗത്തിൻ്റെ പിടിയിലമർന്നു. ഇതിൻ്റെ തുടർച്ചയായി 1877 മീസൽസ് എന്ന പകർച്ചവ്യാധിയും കടന്നു വന്നതോടെ റോസ് ഐലൻഡ് ഒറ്റപ്പെടലിൻ്റെ വക്കിലെത്തി. 1951 ഫെബ്രുവരി 9 പോർട്ട് ബ്ലെയറിൽ വസൂരി സ്ഥിരീകരിച്ചു. തുടർന്ന് രോഗബാധിതരെ റോസ് ഐലൻഡിലേക്കാണ് ക്വാറന്റൈനിൽ പാർപ്പിച്ചത്. 1926 റോസ് ഐലൻഡിൽ ഒരു മുസ്ലിം പള്ളി സ്ഥാപിതമായി. 1930 മൈസൂർ മഹാരാജാവിൻ്റെ ധനസഹായത്തോടെ ഒരു മുരുകൻ ക്ഷേത്രവും നിർമ്മിച്ചിരുന്നു. വാർഷിക ഗ്രാൻറ്റും അദ്ദേഹം നൽകിയിരുന്നു. സ്റ്റോർ ഹൗസുകളും നിരവധി കടകളും പ്രിൻറ്റിംഗ് പ്രസ്സും ആശുപത്രിയും പോസ്റ്റ് ഓഫീസും ടെന്നീസ് കോർട്ടും ഡിസ്റ്റിലറി വാട്ടർ പ്ലാനറ്റ് സ്വിമ്മിംഗ് പൂള് ബേക്കറി ഫ്ളവർ മില്ല് ജനറൽ സ്റ്റോർ എന്നിവയടക്കം നിരവധി വലിയ സ്ഥാപനങ്ങൾ നഗര പൊലിമ സമ്മാനിച്ച് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പുരോഗമനാത്മകമായ ഒരു പട്ടണം പോലെ പ്രശോഭിച്ചിരുന്നതാണ് റോസ് ഐലൻഡ്. 1967 കാലഘട്ടത്തിലാണ് തടി കൊണ്ടുള്ള ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചത്. ആവിയന്ത്രത്തിൻ്റെ സഹായത്തോടെ 1926 100 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള ഡീസൽ ജനറേറ്റർ ഇവിടെ പ്രവർത്തിപ്പിച്ചിരുന്നു. യൂറോപ്യൻ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ജീവിത രീതി നടപ്പിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും റോസ് ഐലൻഡിൽ ചിട്ടപ്പെടുത്തിയിരുന്നു. 1979 ഏപ്രിൽ 18 റോസ് ഐലൻഡ് ഇന്ത്യൻ നേവിക്ക് കൈമാറിയത്. അതിനുശേഷമാണ് ആൾക്കാർക്ക് അവിടെ സന്ദർശിക്കുവാനുള്ള അനുമതി ഇന്ത്യൻ നേവി നൽകിയത്. 1941 ഭൂകമ്പത്തിന് ശേഷമാണ് തലസ്ഥാന നഗരി പോർട്ട് ബ്ലെയറിലേക്ക് മാറ്റിയത്. ഭൂകമ്പം റോസ് ഐലൻഡിനെ തകർത്തെറിയുക തന്നെ ചെയ്തു. 1858 ഇവിടേക്ക് ആദ്യമായി കുറ്റവാളികളെ കൊണ്ടുവന്നത്. ഉടൻ തന്നെ ഈ കുറ്റവാളികളെ ചാത്തം ഐലൻഡിലേക്ക് മാറ്റുകയുണ്ടായി. തുടർന്നും കുറ്റവാളികളെ ഇവിടെ നിന്നും പലയിടങ്ങളിലേക്കും കൊണ്ടുപോയി. ശുദ്ധജലം ലഭിക്കുന്ന ഭൂമി എന്ന നിലയിൽ റോസ് ഐലൻഡ് പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിപ്രാചീന കാലം മുതൽ നിരവധി കപ്പൽ സഞ്ചാരികൾ നല്ലൊരു ഇടത്താവളമായി റോസ് ഐലൻഡിനെ കരുതിപ്പോന്നു. സെല്ലുലാർ ജയിലിൻ്റെ മുകളിൽ നിന്ന് റോസ് ഐലൻഡിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാനാകും. മാനിനോടും മൈലിനോടുമൊക്കെ അനായാസം ചങ്ങാത്തം കൂടി നടക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. ആധുനിക സൗകര്യങ്ങളോടെ നാഗരികമായ ഒരു യൂറോപ്യൻ സംസ്കാരം ആർത്ത് ഉല്ലസിച്ച് രസിച്ച് മതിച്ചിരുന്ന ഒരിടം ഇന്ന് നാശത്തിൻ്റെ ദൃശ്യങ്ങൾ സമ്മാനിച്ച് ഒരു ചരിത്ര സ്മരണ പോലെ മൃതപ്രായമായ നിലയിൽ തുടരുന്നു. നിരവധി മനുഷ്യരുടെ രക്തം കലർന്ന കാലാപ്പനിയായി മാറിയ ബംഗാൾ ഉൾക്കടൽ ഇതെല്ലാം കണ്ട് നിർവേദയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ക്രൂരമായ പീഡനങ്ങൾക്കും തജ്ജന്യമായ വേദനകൾക്കും മരണങ്ങൾക്കുമെല്ലാം കളമൊരുക്കിയ ഇവിടെ പാവപ്പെട്ട നിരവധി മനുഷ്യർ അവരുടെ ജീവന് വേണ്ടി പിടയുമ്പോൾ ക്ലബ്ബുകളിൽ കുടിച്ച് കൂത്താടി നടന്ന ബ്രിട്ടീഷുകാരുടെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരത്തിൻ്റെ ദൃഷ്ടാന്തമായി റോസ് ഐലൻഡിൻ്റെ ദൈന്യത ഒരു പ്രതികാരം പോലെ ഇപ്പോഴും നിൽക്കുന്നു. പാരീസ് ഓഫ് ദി ഈസ്റ്റ് എന്നാണ് റോസ് ഐലൻഡ് അറിയപ്പെട്ടിരുന്നത്. പ്രിന്റിംഗ് പ്രസ്, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, ടെന്നീസ് കോർട്ട്, ലൈബ്രറി, ബേക്കറി, ഫ്ലവർ മിൽ, ജനറൽ സ്റ്റോറുകൾ എന്നിവ ഇവിടെ നന്നായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ 1900 റോസ് ഐലൻഡ് വിശ്വവിഖ്യാതമായിരുന്നു. കരകൗശല ബിരുദുകൾ തെളിഞ്ഞു നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഒപ്പം നിരവധി സർക്കാർ സ്ഥാപനങ്ങളും. ഒരു കാലത്ത് ആംഗ്ലേയ ജീവിതശൈലിക്ക് അനുയോജ്യമായ സുഖസൗകര്യങ്ങൾ റോസ് ഐലൻഡിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ തിരശേഷിപ്പുകൾ മാത്രമേ കാണുവാൻ ആകൂ.
1: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
2: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് സമീപകാലത്ത് പുറത്തുവന്ന ഒരു സുപ്രധാന ജനിതക പഠനത്തെക്കുറിച്ച് കേൾക്കാം. OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും കുടലിലെ മൈക്രോബയോമും തമ്മിലുള്ള ബന്ധം. ദീർഘകാലമായി തലച്ചോറിൽ മാത്രം ഉത്ഭവിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD എന്ന മാനസികാവസ്ഥയുടെ സാധ്യതയിൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് അതായത് ഗട്ട് മൈക്രോബയോമിന് പങ്കുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. മനസ്സിന്റെ താക്കോൽ വയറ്റിലാണോ? തലച്ചോറിനെയും കുടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ നിഗൂഢ പാത എങ്ങനെയാണ് OCD സ്വാധീനിക്കുന്നത്? 200,000+ ആളുകളുടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ വിപ്ലവകരമായ പഠനത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ, കണ്ടെത്തലുകൾ, ചികിത്സാ സാധ്യതകൾ എന്നിവ ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. OCD എന്നത് അനാവശ്യമായ ചിന്തകളുടെ, അതായത് ഒബ്സഷൻസ് ഒരു ശൃംഖലയും അത് കാരണമുണ്ടാകുന്ന ആവർത്തിച്ചുള്ള പ്രവൃത്തികളും അതായത് കമ്പൽഷൻസും ചേർന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതിന്റെ ചികിത്സയും പഠനവും പ്രധാനമായും മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലും തലച്ചോറിലെ ഘടനാപരമായ മാറ്റങ്ങളിലുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ പുതിയ പഠനം ഈ ധാരണയെയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന ട്രില്യൺ കണക്കിന് സൂക്ഷ്മാണുക്കളുടെ സമൂഹമാണ് ഗട്ട് മൈക്രോബയോം അഥവാ കുടൽ സസ്യം. ഇവയിൽ ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇവ നമ്മുടെ ദഹനത്തെ സഹായിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ശാരീരിക ധർമ്മങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മാനസികാരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. കുടലും തലച്ചോറും തമ്മിൽ ഒരു ദ്വിമുഖ ആശയവിനിമയ പാതയുണ്ട്. ഇതിനെയാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ ബന്ധം പ്രധാനമായും പ്രവർത്തിക്കുന്നത് വാഗ്സ് നാഡി വഴിയും കൂടുതൽ കുടൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അഥവാ മെറ്റാബോളൈറ്റുകൾ വഴിയുമാണ്. ഈ രാസവസ്തുക്കൾ സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയും നാഡീവ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഈ ദ്വിമുഖ പാതയിലൂടെ കുടലിലെ ചില ബാക്ടീരിയകൾ OCDയുടെ ജനിതകപരമായ അപകട സാധ്യതയിൽ നേരിട്ട് ഇടപെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നതാണ് പുതിയ പഠനം. ഈ പഠനം കേവലം നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, ശാസ്ത്രീയമായ പിഴവുകൾ പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്ന അഡ്വാൻസ്ഡ് ജനിതക വിശകലന രീതികൾ ഇതിനായി ഉപയോഗിച്ചു. ഈ ഗവേഷണത്തിൽ 200,000+ വ്യക്തികളുടെ ജനിതക ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് OCD ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഡാറ്റകൾ താരതമ്യം ചെയ്തതിലൂടെ OCDയുടെ അപകട സാധ്യതയുമായി ബന്ധമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇവിടെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കുടലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യത്തെ സ്വാധീനിക്കുന്ന ജനിതക ഘടകങ്ങളും OCDയുമായി ബന്ധപ്പെട്ട ജനിതക ഘടകങ്ങളും തമ്മിലുള്ള തത്സമയ ബന്ധത്തിലാണ്. ഈ പഠനം ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രീതിശാസ്ത്രമാണ് മെൻഡേലിയൻ റാൻഡമൈസേഷൻ. ഇത് ഒരുതരം കോസൽ ഇൻഫറൻസ് രീതിയാണ്. മെൻഡേലിയൻ റാൻഡമൈസേഷൻ ഉപയോഗിക്കുന്നതിലൂടെ ജീവിതശൈലി, ഭക്ഷണക്രമം തുടങ്ങിയ പാർശ്വഫലങ്ങൾ കാരണം ഉണ്ടാകാവുന്ന തെറ്റായ ബന്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതായത് OCDയുടെ ഫലമായി ഒരാളുടെ കുടൽ ബാക്ടീരിയ മാറിയതാണോ അതോ കുടൽ ബാക്ടീരിയയിലെ മാറ്റം OCDക്ക് കാരണമായതാണോ എന്നതിലെ കാരണഫലബന്ധം സ്ഥാപിക്കാൻ മെൻഡേലിയൻ റാൻഡമൈസേഷൻ സഹായിക്കുന്നു. ഈ ശക്തമായ വിശകലന രീതി കുടൽ ആരോഗ്യവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം കേവലം യാദർശികമല്ല, മറിച്ച് ജനിതകപരമായ അടിസ്ഥാനമുള്ളതാണ് എന്ന് തെളിയിക്കുന്നതിന് കരുത്തേകി. ഈ വിശകലനത്തിൽ OCDയുമായി ബന്ധമുള്ള 6 പ്രത്യേക തരം കുടൽ സൂക്ഷ്മാണുക്കളെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. ചിലതരം ബാക്ടീരിയകളുടെ ഉയർന്ന സാന്നിധ്യം OCDയുടെ അപകട സാധ്യത ഉയർത്തുന്നതായി കണ്ടെത്തി. അതേസമയം മറ്റു ചില ബാക്ടീരിയകളുടെ സാന്നിധ്യം OCDയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കുന്നതിനോ സഹായിക്കുന്നുവെന്നും പഠനം സൂചിപ്പിക്കുന്നു. ഈ കണ്ടെത്തൽ OCDയുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. തലച്ചോറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ചികിത്സാരീതികൾക്ക് പുറത്തേക്ക് പുതിയ വഴികൾ തുറന്നുകിട്ടുന്നു. നിലവിൽ ഒ സി ഡിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രധാനമായും സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്ററുകൾ അഥവാ SSRI. ഇത് എല്ലാവരിലും ഫലപ്രദമല്ല. എന്നാൽ കുടലിലെ മൈക്രോബയോമിനെ ലക്ഷ്യമിട്ടുള്ള ചികിത്സകൾക്ക് വലിയ സാധ്യതയുണ്ട്. ഒ സി ഡിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതായി കണ്ടെത്തിയ ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുന്ന പ്രീബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആ ബാക്ടീരിയകളെ നേരിട്ട് നൽകുന്ന പ്രോബയോട്ടിക്കുകൾ എന്നിവ ഉപയോഗിച്ച് ചികിത്സാരീതികൾ വികസിപ്പിക്കാൻ ഈ പഠനം സഹായിച്ചേക്കാം. ചില ഭക്ഷണക്രമങ്ങൾ, ഉദാഹരണത്തിന് ഫൈബർ കൂടുതലുള്ളവ, കുടലിലെ നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കും. ഒ സി ഡിക്ക് സാധ്യതയുള്ളവരിൽ ഭക്ഷണക്രമം മാറ്റുന്നതിലൂടെ രോഗം വരാതെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും. ഈ പഠനം ശക്തമായൊരു ജനിതക ബന്ധം നൽകുന്നുണ്ടെങ്കിലും ഏത് രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ബാക്ടീരിയകൾ ഒ സി ഡിയെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ്. കുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില മെറ്റബോളൈറ്റുകൾ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മീറ്ററുകളായ സെറോട്ടോണിൻ, ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് അഥവാ GABA എന്നിവയുടെ ഉൽപ്പാദനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കൂട്ടം സൂക്ഷ്മാണുക്കൾക്ക് നമ്മുടെ ഏറ്റവും സങ്കീർണമായ മാനസികാവസ്ഥകളിൽ പോലും പങ്കുണ്ട് എന്ന് ഈ ഗവേഷണം തെളിയിക്കുന്നു. OCD പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള അന്വേഷണം തലച്ചോറിൽ നിന്ന് കുടലിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുടൽ ബാക്ടീരിയകളെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ നമ്മുടെ മാനസികാരോഗ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ബുദ്ധന്റെ മഹാപരിനിർവാണത്തിന് മുമ്പ് ആനന്ദൻ കണ്ണീരൊഴുക്കി. അന്നേരം തഥാഗതൻ പറഞ്ഞു, അരുത് ആനന്ദ, അരുത്, കരയരുത്. പ്രിയപ്പെട്ടവരുമായി ഒരു നാൾ പിരിയേണ്ടി വരും, അവരുമായുള്ള ബന്ധത്തിന് അറുതി വരും എന്ന് ഞാൻ പഠിച്ചിട്ടില്ലേ? ജനിച്ചതെല്ലാം മരിക്കണം, കൂട്ടുകാർ പിരിയണം, അല്ലാതെ എങ്ങനെ? ആനന്ദ, ഭവാൻ വളരെ കാലം തഥാഗതന് ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും സ്നേഹപൂർണമായ പരിചരണം കൊണ്ടും അലിവോടെയും സന്തോഷത്തോടെയും മുഴുമനസ്സോടെയും സേവിച്ചിരുന്നു. ഭവാൻ ഏറെ പുണ്യം നേടിയിരിക്കുന്നു. ആത്മബലം ചെലുത്തണം, താമസിയാതെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനാകും. ജനിച്ചവർ മരിക്കാതിരിക്കാൻ ഉപായമൊന്നുമില്ല. പടുവൃദ്ധനാകുന്നത് വരെ ജീവിച്ചിരുന്നാലും ഒടുവിൽ മരണം നിശ്ചയം. അതാണ് പ്രകൃതി. പാകമായ പഴം താൻ മരത്തിൽ നിന്ന് വീഴേണ്ട മുഹൂർത്തം ഭയത്തോടെ കാത്തിരിക്കും. അതുപോലെ ജനിച്ച മർത്യന്മാർ മരണത്തെ ഭയത്തോടെ കാത്തിരിക്കുന്നു. ലോകത്തിലെല്ലാവരെയും ജരാമരണങ്ങൾ ബാധിക്കുന്നു. അതാണ് ലോകസ്വഭാവം എന്നറിഞ്ഞ് പ്രാജ്ഞന്മാർ അതിൽ ദുഃഖിക്കുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 2-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1964 ജൂലൈ 2, അമേരിക്കയിലെ പൗരാവകാശ പോരാട്ട ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പൗരാവകാശ നിയമത്തിന് അംഗീകാരം നൽകുന്നു. 1972 ജൂലൈ 2, ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിനുശേഷമുണ്ടായ സംഘർഷത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റും ചേർന്ന് സിംല കരാറിൽ ഒപ്പുവെക്കുന്നു. 1976 ജൂലൈ 2, രണ്ട് ദശാബ്ദത്തിലേറെ വർഷം നീണ്ട യുദ്ധത്തിനുശേഷം ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും സംയോജിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗത്തിൽ എന്നാദ്യം കേൾക്കാം ഒരു ബുദ്ധഗീതം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കല്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിൻ്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എൻ്റെ ഏകാന്തതകളെ ചേർത്തു വയ്ക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിൻ്റെ മണമാണ്. സാന്ധ്യരാഗത്തിൽ ഇനി മാനിക് വർമ്മ പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രി എത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ധോണ്ടുതായി കുൽക്കർണി ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി രൂപപ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതി ലോലപ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 Cousin ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96th ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണ്ണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി RoG M John നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിൻ്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമൻ്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിൻ്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി മൊണാലി താക്കൂർ പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ അതിനനുവദിക്കാതെ പ്രഭാതം അതിൻ്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിലെത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിൻ്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാം.

നിയോൺ പ്രഭകൾ മിന്നുന്നു, ഗോവണികൾ നീളുന്നു, കാലത്തിൻ്റെ മന്ത്രങ്ങളിൽ മാറ്റുലികൾ മായുന്നു, മരതക ശോഭ വായുവിൽ തങ്ങി നിൽക്കുന്നു, നീലക്കല്ലിൻ നിറമായി അത് ദുഃഖത്തെ അലിയിക്കുന്നു, പകൽ പിൻവാങ്ങുന്ന അതിരുകൾ മൃദുവാകുന്നു, തിരമാലകൾ താഴ്ന്ന ഈണം മൂളുന്നു, നിശബ്ദത പോലും സംഗീതമാകുന്ന മുഹൂർത്തം പച്ച നീലയായി മാറുന്നു, നിഴലുകൾ നീളുന്നു, ഭൂമിയെ മഞ്ഞുനൂലുകൾ ബന്ധിപ്പിക്കുന്നു, നിശബ്ദമായ ഒരു വജ്രപ്പുതപ്പ്, മരങ്ങളുടെ ശ്വാസത്തിലൂടെ ഒഴുകിപ്പടരുന്ന ഹരിതാഭ, മറന്നുപോയ കനവുകൾ പോലെ മൃദുവായ മഞ്ഞ് കല്ലുകൾക്കും വേരുകൾക്കും മീതെ അലയുന്നു, അതിൻ്റെ നിശബ്ദത രാത്രിയുടെ നെഞ്ചിലമരുന്നു, അമർത്തിവെച്ചൊരു കൈപ്പത്തി പോലെ എത്രമേൽ മൃദുലം, കാറ്റ് മൊട്ടച്ചിക്കുന്നിൻ്റെ ചെരുവുകളെ തേടിപ്പോകുന്നു, നിഴലുകളെ തൻ്റെ മടക്കുകളിലേക്ക് വലിച്ചടുക്കി ആകാശത്തിൻ്റെ അസ്ഥികളിലേക്ക് ചന്ദ്രനെ തുന്നിച്ചേർക്കുന്നു, ഇലകൾ പൊഴിഞ്ഞ ചില്ലകൾ നീളുന്നു, അകലെയുള്ളൊരു സൂര്യനെ പിടിച്ചെടുക്കാനെന്നോണം വെളുത്ത വിളറിപ്പോയ അവയുടെ വിരലുകൾ ഇരുണ്ട വായുവിൽ തണുത്ത ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നു, താഴെ പുഴ ഉറങ്ങാൻ തുടങ്ങുന്നു, മന്ദഗതിയിലായ സ്പന്ദനത്തോടെ താഴ്വര അതിനെ നീണ്ടൊരു നെടുവീർപ്പാൽ താരാട്ടുപാടുവാൻ തുടങ്ങുന്നു, ഋതുക്കൾക്കിടയിലെ ഇടവേളകളിൽ സന്ധ്യ തങ്ങി നിൽക്കുന്നു, ലോലമായ നിശബ്ദത. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കിഷോരി അമോൺകർ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിൻ്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അനുഗ്രഹ, കുളപ്പുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം. ആ പാട്ട് മിനുങ്ങും മിന്നാ മിനുങ്ങേ. ആ പാട്ട് എൻ്റെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്.

പേര് അനഘ. എസ് എൻ എച്ച് എസ് ഉഴമലക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ക്യാമ്പിൽ പങ്കെടുത്ത് അടിച്ചു പൊളിച്ച് വോയിസൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. എവിടെ പാട്ടിട്ടാലും തുള്ളാൻ പോകുന്ന ഞാൻ മാത്രമാണ് ഈ പറയുന്ന അനഘ സുമേഷ്. രാവിലെ വീട്ടിലൊക്കെ രാവിലെ എണീക്കുമ്പം എൻ്റെ വീട്ടിലെ അച്ഛൻ, അച്ഛാമ്മ, അച്ഛാച്ഛൻ, ഞാനാണുള്ളത്. പിന്നെ രണ്ട് പട്ടിയുണ്ട്. ഒരു പട്ടിയുടെ പേര് കുക്കോ, ഒരു പട്ടിയുടെ പേര് മിട്ടു. പിന്നെ അച്ഛാമ്മ രാവിലെ എണീറ്റ് ഉടനെ റേഡിയോ, ആ റേഡിയോ കേട്ടിട്ടാണ് ഉണരണത്. ചില ദിവസങ്ങളിൽ കരുണാസായിലേക്ക് ടീച്ചറിൻ്റെ വോയിസ് അവിടെ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും കരുണാസായിലിൽ. എന്നിട്ട് ഞാൻ അച്ഛാമ്മ അടുത്ത് പറയും, കരുണാസായിലെ റേഡിയോ ആണ് ഇതെന്ന് പറയും. പിന്നെ കുറേ അധികം പാട്ടൊക്കെ അതിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി പാട്ടായാലും മെലഡി സോങ്സ് ആയാലും എല്ലാ

ആ ആൽബം സോങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കേൾക്കാൻ നല്ല രസമാണ്. അത് എന്റെ ഫ്രണ്ട്സിനും എനിക്കറിയാന്നുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് കരുണാസായിലുള്ള എല്ലാവർക്കും വേണ്ടി.

എൻ്റെ പേര് ആരണ്യ. ഞാൻ കമ്പനിമുക്കിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെടിക്കെട്ട് സിനിമയുടെ ആടിനെ കണ്ടാലും പാടിനെ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണുവള എന്ന പാട്ടാണ് വേണ്ടത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പ്രണാമി, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് വിളിഞ്ഞൂരാണ്. അമരനിലെ പാട്ട് അച്ഛനും അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എൻ്റെ പേര് നിവേദിത. ഞാൻ വെളിയിൽ നിന്നാണ് വരുന്നത്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൂപ്പൻ കേൾക്കുമ്പോൾ ഞാൻ അവിടെ റേഡിയോ അടുത്ത് പോയിരുന്ന് കേൾക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട പാട്ട് വെട്ട സിനിമയിലെ മഴത്തുള്ളികൾ എന്ന പാട്ടാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
0: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് ജി രാംജി യോജന പൂരെ 125 ദിൻ മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനേക്കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലേ സാലി വികസിത് ഭാരത് ജി രാംജി യോജന കേന്ദ്രനെ ജോ അപ്പന പേസ ദിയോ ഹെ 95,600 കരോഡ് രൂപയ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 1,51,282 കരോഡ് രൂപയ.
0: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142.2 ലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2nd സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കും മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് വേദശ്രീ രാജ്. ഞാൻ ചിറങ്കീ PNM GHSS കൂന്നല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഇജാലക്കാരി എന്നുള്ള പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.

ഹായ്, എൻ്റെ പേര് ശ്രീയ. ഞാൻ ചെറിയങ്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കരുണാശായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്ന പാട്ടാണ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നത്? ഒന്ന് നിർത്താലോ ഈ ചിന്തകൾ. നമ്മളിൽ പലരും എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിവ. ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിണയിൽ തല ചായ്ച്ചാൽ മാത്രം ഉണരുന്ന 1000 ചോദ്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ ഭയം, ഇതിനെയാണ് നമ്മൾ അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്ന് വിളിക്കുന്നത്. മിക്കപ്പോഴും ഇതൊരു സ്വഭാവ വൈകല്യമായിട്ടാണ് സമൂഹം കാണാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. അമിത ചിന്ത എന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു പോരായ്മയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പഠിച്ചെടുത്ത ഒരു രീതിയാണ്. ഒരു പക്ഷേ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ നാഡീവ്യൂഹം പഠിച്ചെടുത്ത ഒരു പ്രതിരോധ തന്ത്രം. എന്തുകൊണ്ടാണ് ചിലർ മാത്രം ഇങ്ങനെ അമിതമായി ചിന്തിക്കുന്നത്? ഇതിന്റെ വേരുകൾ പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്താണ് കിടക്കുന്നത്. അസ്ഥിരമായ സാഹചര്യങ്ങളിലോ അമിതമായ സമ്മർദ്ദമുള്ള ചുറ്റുപാടിലോ വളരുന്ന ഒരു കുട്ടിയുടെ തലച്ചോർ എപ്പോഴും ജാഗ്രത പാലിക്കാൻ നിർബന്ധിതമാകുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാം എന്ന ബോധം ആ കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ എപ്പോഴും ഹൈപ്പർ അലേർട്ട് അവസ്ഥയിൽ നിർത്തുന്നു. ഈ അവസ്ഥ തുടരുമ്പോൾ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡല അമിതമായി സജീവമാകുന്നു. ചുറ്റുമുള്ള ചെറിയ മാറ്റങ്ങളെപ്പോലും വലിയ അപകട സൂചനകളായി കാണാൻ തലച്ചോറ് ശീലിക്കുന്നു. പിൽക്കാലത്ത് സുരക്ഷിതമായ സാഹചര്യത്തിൽ എത്തുമ്പോൾ പോലും ഈ ജാഗ്രത കൈവിടാൻ നാഡീവ്യൂഹം തയ്യാറാകില്ല. പഴയ ആ അതിജീവന തന്ത്രം അനാവശ്യമായ ചിന്തകളായി നമ്മുടെ ഉള്ളിൽ വേരുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അമിത ചിന്ത എന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ശരീരം കണ്ടെത്തിയ ഒരു വഴിയാണെന്ന് മനസ്സിലാക്കുക. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ തലച്ചോറിന് സ്വയം മാറ്റിപ്പണിയാനുള്ള കഴിവുണ്ട്. പഴയ ആ ഭയത്തിന്റെ പാതകളെ മായ്ച്ച് സമാധാനത്തിന്റെ പുതിയ പാതകൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ചില ലളിതമായ കാര്യങ്ങൾ പരിശീലിക്കാം. ചിന്തകൾ കാടുകയറുമ്പോൾ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ സുരക്ഷിതനാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് അല്ലെങ്കിൽ സാവധാനം ശ്വാസമിടുന്നത് നമ്മുടെ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് സാവധാനം അംഗീകരിക്കാൻ പഠിക്കുക. ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അനിശ്ചിതത്വങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. അമിതമായി ചിന്തിക്കുന്നതിന്റെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങളെ എപ്പോഴും ജാഗരൂകനാക്കി നിർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ പഴയ രീതി ഇന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ നാഡീവ്യൂഹത്തെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ക്ഷമയോടെയും കരുതലോടെയും ഈ മാറ്റത്തെ സമീപിക്കുക. ഓരോ ചെറിയ ചുവടുവയ്പും നമ്മുടെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അനാവശ്യമായ ചിന്തകളുടെ ചങ്ങലകൾ പൊട്ടിച്ച് സമാധാനത്തിന്റെ പുതിയ പുലരികളിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് പത്തോളജിക്കൽ ഗാംബ്ലിംഗ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി പത്തോളജിക്കൽ ഗാംബ്ലിംഗ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. പത്തോളജിക്കൽ ഗാംബ്ലിംഗ് ഡിസോർഡർ അഥവാ അനിയന്ത്രിത ചൂതാട്ട വൈകല്യത്തെക്കുറിച്ച് കേൾക്കാം. ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നതോ വിനോദത്തിനായി ചീട്ട് കളിക്കുന്നതോ പോലെയല്ല ഇത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും തകർത്ത് എറിയുന്ന, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രേരണയാണ് ഇത്. ഈ അവസ്ഥ ഒരു സാധാരണ ദുശീലത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ഒരു വ്യക്തിക്ക് ഈ വൈകല്യം ഉണ്ടെന്ന് എങ്ങനെയാണ് ഒരു ക്ലിനിക്കൽ തലത്തിൽ നിർണയിക്കുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു സാധാരണ വിനോദമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സാമൂഹിക, തൊഴിൽപര, സാമ്പത്തിക, മാനസിക നിലകളെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക വൈകല്യമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുപോലെ ചൂതാട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ആവേശം, അതായത് എക്സൈറ്റ്മെന്റ്, തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ഇത് ഒരുതരം അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ നിർണയിക്കുന്നതിന് പ്രധാനമായും 11 മാനദണ്ഡങ്ങളാണ് വിദഗ്ധർ ഉപയോഗിക്കുന്നത്. ഇതിൽ കുറഞ്ഞത് 4 അതിലധികമോ ലക്ഷണങ്ങൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വൈകല്യം ഉണ്ടെന്ന് നിർണയിച്ചേക്കാം. ഈ വൈകല്യം നിർണയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ ഇവയാണ്. ഓരോ മാനദണ്ഡവും എങ്ങനെ ഒരു സാധാരണ ശീലത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ചൂതാട്ടത്തിലുള്ള ആസക്തി അഥവാ പ്രീ ഓക്കുപ്പേഷൻ വിത്ത് ഗാംബ്ലിംഗ്. ഈ വൈകല്യമുള്ള വ്യക്തിയുടെ ശ്രദ്ധ എപ്പോഴും ചൂതാട്ടത്തിലായിരിക്കും. കഴിഞ്ഞ ചൂതാട്ട അനുഭവങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക, അടുത്ത ചൂതാട്ട എപ്പിസോഡിനായി പദ്ധതിയിടുക, അല്ലെങ്കിൽ ചൂതാട്ടത്തിനായി പണം കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ച് മാത്രം ആലോചിക്കുക. 2, ആവേശത്തിനായി പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക അഥവാ നീഡ് ടു ഗാംബിൾ വിത്ത് ഇൻക്രീസിംഗ് എമൌണ്ട്സ്. ഒരേ ഒരു ആവേശം ലഭിക്കുന്നതിനായി ഓരോ തവണയും ചൂതാട്ടത്തിൽ കൂടുതൽ കൂടുതൽ പണം വയ്ക്കേണ്ടി വരുന്ന അവസ്ഥ. ആദ്യം 100 രൂപയ്ക്ക് കിട്ടിയ ആവേശം പിന്നീട് 1000 രൂപയ്ക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥ. ഇത് ലഹരിയുടെ അളവ് കൂട്ടുന്നതിന് സമാനമാണ്. 3, നിയന്ത്രിക്കാൻ കഴിയാതെ വരിക അഥവാ റിപ്പീറ്റഡ് അൺസക്സസ്ഫുൾ എഫേർട്സ് ടു കൺട്രോൾ. ചൂതാട്ടം നിർത്താനോ കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും പരാജയപ്പെടുക. ഇനി കളിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തിട്ടും വീണ്ടും അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത് ഈ വൈകല്യത്തിന്റെ ശക്തമായ സൂചനയാണ്. 4, പിൻവലിക്കൽ ലക്ഷണങ്ങൾ അഥവാ റെസ്റ്റ്ലെസ്നെസ് ഓർ ഇറിറ്റബിലിറ്റി. ചൂതാട്ടം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയോ ദേഷ്യമോ പ്രകടിപ്പിക്കുക. ഇത് ഒരുതരം വിഡ്രോവൽ സിൻഡ്രോമാണ്. 5, പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം അഥവാ ഗാംബ്ലിംഗ് ആസ് എ വേ ഓഫ് എസ്കേപ്പിംഗ് പ്രോബ്ലംസ്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും, ഉത്കണ്ഠ, വിഷാദം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ചൂതാട്ടത്തെ ഉപയോഗിക്കുക. ഇത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. 6, നഷ്ടപ്പെട്ടതിനെ പിന്തുടരുക അഥവാ ചേസിംഗ് ലോസസ്. പണം നഷ്ടപ്പെട്ട ശേഷം അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി മാത്രം വീണ്ടും കളിക്കാൻ പോകുക. ഈ നഷ്ടം ഇപ്പോൾ പരിഹരിക്കണം എന്ന ചിന്തയിൽ കൂടുതൽ പണം കളഞ്ഞ് കൂടുതൽ വലിയ നഷ്ടത്തിലേക്ക് വീഴുന്ന ഒരു ദുഷിച്ച ചക്രമാണ് ഇത്. 6, സത്യം മറച്ചുവെക്കുക അഥവാ ലയിങ് ടു കൺസീൽ ദി എക്സ്റ്റെന്റ്. ചൂതാട്ടത്തിന്റെ തോതും ആഴവും മറച്ചുവെക്കാൻ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കള്ളം പറയുക. ബന്ധങ്ങൾ തകരാറിലാക്കാൻ സാധ്യതയുള്ളതിനാൽ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. 8, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അഥവാ കമ്മിറ്റിംഗ് ഇല്ലീഗൽ ആക്ട്സ്. ചൂതാട്ടത്തിനായി പണം കണ്ടെത്താൻ വഞ്ചന, മോഷണം, കൈക്കൂലി തുടങ്ങിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. വൈകല്യം വ്യക്തിയുടെ ധാർമ്മികതയെ പൂർണ്ണമായും തകർക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. 9, ജീവിതത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക അഥവാ ജിയോപാഡൈസിംഗ് ഓർ ലൂസിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ചൂതാട്ടം കാരണം ഒരു പ്രധാനപ്പെട്ട ബന്ധം, ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കരിയർ അവസരം എന്നിവ അപകടത്തിലാക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുക. വൈകല്യം ജീവിതത്തിന്റെ മറ്റ് സുപ്രധാന മേഖലകളെ കീഴടക്കുന്നു. പത്താമത്തേത് സാമ്പത്തിക സഹായത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുക, അഥവാ റിലയിങ് ഓൺ അതേഴ്സ് ഫോർ മണി. ചൂതാട്ടം മൂലം ഉണ്ടാകുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക. അവസാനത്തേത് മാനിക് എപ്പിസോഡുകളുമായി ബന്ധമില്ല, അഥവാ നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻഡ് ബൈ എ മാനിക് എപ്പിസോഡ്. ഈ ചൂതാട്ട സ്വഭാവം മാനിക് എപ്പിസോഡ് എന്ന മാനസികാരോഗ്യ വൈകല്യത്തിന്റെ ഒരു ഘട്ടം കാരണം ഉണ്ടാകുന്നതല്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വൈകല്യം ഒരു സ്വഭാവദൂഷ്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ് എന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ്. നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു മാനസികാരോഗ്യ സഹായം തേടാൻ പ്രേരിപ്പിക്കുക. കാരണം ഈ വൈകല്യത്തിന് ചികിത്സയുണ്ട്, അതിലൂടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ദിജ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പലപ്പോഴും ക്ലിനിക്കൽ രംഗത്തും പൊതുസമൂഹത്തിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒന്നാണ്. കൃത്യമായ രോഗനിർണയമില്ലായ്മയും അവബോധക്കുറവും കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മാനസികാരോഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. EOPD അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും വിളിക്കുന്നു. ഇതിന്റെ ക്ലിനിക്കൽ ലക്ഷണങ്ങളും ചികിത്സാരീതികളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ICD അഥവാ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അനുസരിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളെ നമുക്ക് നാലായി തിരിക്കാം. അഫക്റ്റീവ് ഇൻസ്റ്റെബിലിറ്റി അഥവാ പെട്ടെന്നുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണ് ഇതിൽ പ്രധാനം. കടുത്ത വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ ദേഷ്യം എന്നിവ മണിക്കൂറുകൾ മാത്രമാണ് ഇവരിൽ നീണ്ടു നിൽക്കാറുള്ളത്. ഇതുകൂടാതെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ സ്പ്ലിറ്റിംഗ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന ഒരു ഡിഫൻസ് മെക്കാനിസവും ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു വ്യക്തിയെ ഒന്നുകിൽ പൂർണ്ണമായി നല്ലവനായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂർണ്ണമായി മോശക്കാരനായി ചിത്രീകരിക്കുക. ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് അതായത് സ്വന്തം ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ, കരിയർ എന്നിവയെക്കുറിച്ച് എപ്പോഴും കടുത്ത സംശയങ്ങൾ നിലനിൽക്കുക. ഇംപൾസിവിറ്റി, സെൽഫ് ഹാം അഥവാ വൈകാരിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആത്മഹത്യാപരമായ പ്രവണതകളോ മുറിവേൽപ്പിക്കലോ അല്ലെങ്കിൽ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുക, പണം ദൂർത്തടിക്കുക തുടങ്ങിയ റിസ്ക് കൂടിയ പെരുമാറ്റങ്ങളും കാണിക്കാറുണ്ട്. ഇതൊരു ബയോസൈക്കോസോഷ്യൽ അവസ്ഥയാണ്. അതായത് തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ലിംബിക് സിസ്റ്റവും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വ്യതിയാനങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. ഇതുകൂടാതെ കുട്ടിക്കാലത്തുണ്ടാകുന്ന കടുത്ത മാനസിക ശാരീരിക ആഘാതങ്ങൾ, മാതാപിതാക്കളുടെ അവഗണന എന്നിവയും ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പലരും കരുതുന്നത് പോലെ EOPD ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത ഒന്നല്ല. സൈക്യാട്രിയിലും ക്ലിനിക്കൽ സൈക്കോളജിയിലും ഫലപ്രദമായ ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. ഇതിലേറ്റവും ഫലപ്രദമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് DBT അഥവാ ഡയലക്ടിക്കൽ ബിഹേവിയർ തെറാപ്പി. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രതിസന്ധികളെ നേരിടാനും രോഗിയെ ഇത് സഹായിക്കുന്നു. കൂടാതെ CBT പോലുള്ള ചികിത്സാ രീതികളും ഉപയോഗിക്കാറുണ്ട്. EOPDക്ക് മാത്രമായി പ്രത്യേകമായി മരുന്നുകളില്ലെങ്കിലും ഇതിനോടൊപ്പം ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഉത്കണ്ഠ, ഡിപ്രഷൻ തുടങ്ങിയവ നിയന്ത്രിക്കാനായും ആന്റി ഡിപ്രസന്റുകളും മൂഡ് സ്റ്റെബിലൈസറുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ EOPD ഉള്ള വ്യക്തികൾ കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് കൃത്യമായ ക്ലിനിക്കൽ സപ്പോർട്ടും തെറാപ്പിയുമാണ് നൽകേണ്ടത്. ശരിയായ ചികിത്സാ രീതികളിലൂടെ ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധിക്കും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന

ഞാൻ എന്റെ ഡയറിയിൽ നിന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. കടുത്ത മാനസിക സംഘർഷം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിക്കളയും എന്ന് വ്യക്തമാക്കുന്ന ഒരു അപൂർവ കേസിനെ കുറിച്ചാണ്. രാവിലെ എന്റെ ക്ലിനിക്കിലേക്ക് കടന്നു വന്ന 40-കാരന്റെ മുഖം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. കടുത്ത ഭയവും നിരാശയും ആ മുഖത്ത് നിഴലിച്ചിരുന്നു. മുറിയിലേക്ക് കയറി കസേരയിൽ ഇരുന്ന പാടെ ചുറ്റുമാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി അതീവ രഹസ്യമായി അവൻ എന്നോട് പറഞ്ഞു, "ഡോക്ടർ, എന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. കാരണം എന്തെന്നറിയുമോ? എന്റെ ശരീരം ഈ ഉടുപ്പിനുള്ളിൽ. ഡോക്ടർ എന്നെ നോക്കുമ്പോൾ ഞാൻ എത്ര സുമുഖനായിരിക്കുന്നു അല്ലേ? പക്ഷേ എന്റെ ഉടുപ്പിനുള്ളിൽ അവിടെയും ഇവിടെയുമൊക്കെയായി അഴുകിത്തുടങ്ങിയിരിക്കുന്നു. എന്റെ കൈകൾക്കുള്ളിൽ, കക്ഷങ്ങൾക്കുള്ളിൽ, വയറിലേക്ക് മാംസം ദ്രവിച്ചു പോവുകയാണ് ഡോക്ടർ. ഇതിന്റെ ദുർഗന്ധം കാരണം എനിക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല." അവൻ പറയുന്ന രീതികൾ, അതിൻ്റെ ഭാവം, അതിൻ്റെ സൗമ്യതയൊക്കെ കേട്ടാൽ ആരായാലും വിശ്വസിച്ചു പോകും. ഏതോ ഫംഗസ് ബാധയാൽ ശരീരം അഴുകിയിരിക്കുകയാണ് എന്ന്. ഞാൻ അവൻ്റെ കൈകളിലേക്കും ശരീരത്തിലേക്കും നോക്കി. അവിടെ യാതൊരുവിധ മുറിവുകളോ അസുഖങ്ങളോ ഉണ്ടായിരുന്നില്ല. തികച്ചും ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. എന്നാൽ അവൻ്റെ കണ്ണുകളിലെ ഭയം വ്യാജമായിരുന്നില്ല. അവൻ തൻ്റെ തോളിലും കൈകളിലും തൊട്ടുകൊണ്ട് അഴുകിയ മാംസം അടർന്നു പോകുന്നതുപോലെ വേദനയോടെ പിടയുകയായിരുന്നു. എന്റെ കൂടെ നിന്ന് നഴ്സ് വിശ്വസിക്കാൻ പറ്റാതെ എന്നോട് ചോദിച്ചു, "ഇതെന്ത സുഖം?" കാരണം അത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവർക്കും തോന്നി രഹസ്യഭാഗങ്ങളിലൊക്കെ നല്ല ഫംഗസ് ബാധയുണ്ട് എന്ന്. പക്ഷേ അവന്റെ ഭാവം കണ്ടെനിക്ക് മനസ്സിലായി, സംഗതി ശാരീരിക രോഗമല്ല, മാനസികമാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഒരങ്കലാപ്പ് തോന്നുമെങ്കിലും പെട്ടെന്നത് കിട്ടിയാൽ, സത്യം പറയട്ടെ, അത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഏതൊരു ഡോക്ടറുടെ ഉള്ളിലും ഒരു പ്രത്യേകമായ ആനന്ദമുണ്ടാകും. എനിക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടി. വൈദ്യശാസ്ത്രപരമായി ഇതിനെ കോട്ടാഡ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ തീവ്രമായ വകഭേദം വേറെയുണ്ട്. ഞാൻ മരിച്ചുപോയെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൻ്റെ ശരീരഭാഗങ്ങൾ അഴുകി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ രോഗി ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥയാണിത്, കോട്ടാഡ് സിൻഡ്രോം. വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ വിരളമാണ്. എത്ര ശാസ്ത്രീയ തെളിവുകൾ കാണിച്ചാലും അവരത് വിശ്വസിക്കില്ല. അവരുടെ ശരീരം അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന്, അല്ലെങ്കിൽ അവർ മരിച്ചുപോയെന്നു അവർ ഉറച്ചു വിശ്വസിക്കും. ഇതാണ് കോട്ടാഡ് സിൻഡ്രോം. ഞാൻ പണ്ടങ്ങ് വായിച്ച ഒരു വാചകമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവർ നഗരങ്ങൾക്ക് തീ കൊളുത്തിയത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവരുടെ കയ്യിൽ ഉരച്ച തീക്കൊള്ളികൾ പിടിപ്പിച്ചത് ആരെന്നറിയുന്നത്. ഈ രോഗിയുടെ കാര്യത്തിലും അവന്റെ മനസ്സിൽ ഈ അഴുകൽ ഭീതി എന്ന തീക്കൊള്ളി ഉരച്ചിട്ടത് ആരാണെന്ന് കണ്ടെത്തുക, എങ്ങനെയായിരുന്നു എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു എന്റെ ദൗത്യം. തുടർന്നുള്ള കൗൺസിലിംഗ് സെഷനുകളിലാണ് അവന്റെ ഭൂതകാലത്തിന്റെ അടിയൊഴുക്കുകൾ പുറത്തു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്ത ഒരു വലിയ സാമ്പത്തിക ചതിയും അതിൻ്റെ ഫലമായി ഒരു കുടുംബം തെരുവിലായതുമായിരുന്നു അവൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ രഹസ്യം. അന്നെങ്ങാണ്ടോ ആ കുടുംബത്തിലെ ഒരു സ്ത്രീ, "നീ പുഴുത്തുചാകും, അഴുകിച്ചാവും" എന്ന് പറഞ്ഞു അത്രേ. അവരുടെ കണ്ണിൽ നിന്നും നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും അവൻ രക്ഷപ്പെട്ടെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ അവൻ തോറ്റുപോയിരുന്നു. കടുത്ത കുറ്റബോധം വർഷങ്ങളോളം മനസ്സിൽ കിടന്ന് ശ്വാസം മുട്ടിയപ്പോൾ അവൻ്റെ അബോധ മനസ്സ് അവന് നൽകിയ ശിക്ഷയായിരുന്നു ആ വിഭ്രാന്തി. ഞാൻ പാപിയാണ്, എൻ്റെ ആത്മാവ് അഴുകിപ്പോയി എന്ന ചിന്ത കാലക്രമേണ എൻ്റെ ശരീരം അഴുകി നശിക്കുകയാണ് എന്ന കടുത്ത മാനസിക രോഗത്തിലേക്ക് അവനെ നയിച്ചു. പുറമെയുള്ള ആളുകൾ അവനെ ഒരു മനോരോഗിയായി കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചത് അവൻ്റെ മനസ്സിലേക്ക് ആ കുറ്റബോധത്തിൻ്റെ തീക്കൊള്ളേറിയപ്പെട്ട സാഹചര്യങ്ങളെയായിരുന്നു. ശരീരത്തിനല്ല, മനസ്സിനാണ് ഇവിടെ ചികിത്സ വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കുറേ നാളെടുത്തു. കൃത്യമായ സൈക്കോതെറാപ്പിയും മെഡിക്കേഷനും നൽകി തുടങ്ങിയതോടെ അവനിൽ മാറ്റം പ്രകടമായി. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തൻ്റെ മനസ്സിനെ മൂടിയ ഇരുണ്ട കുറ്റബോധത്തിൻ്റെ കരിനിഴലിൽ

അവൻ മോചിതനായി. ഒരു ദിവസം അവൻ പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഡോക്ടർ, സത്യമാണ്, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ദുർഗന്ധം വരുന്നില്ല. ഞാൻ ജീവനയോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നൊരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ്റെ ശരീരമൊന്നും അഴുകുന്നില്ല, ഒരു ദുർഗന്ധവുമില്ല, എല്ലാം അവൻ്റെ തലച്ചോറിൻ്റെ തോന്നലുകൾ മാത്രമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ശരീരം അഴുകുന്നത് വലിയൊരു രോഗമാണെങ്കിൽ, മനസ്സ് അഴുക്കുകളുമായി ജീവിക്കുന്നത് അതിലും വലിയ രോഗമാണ്. ഉള്ളിൽ ഒളിച്ചു വയ്ക്കുന്ന കുറ്റബോധങ്ങളും ഭയങ്ങളും നമ്മുടെ ശരീരത്തെ പോലും കീഴ്പ്പെടുത്തും. അതുകൊണ്ട് മനസ്സ് തുറക്കൂ, സമാധാനത്തോടെ ജീവിക്കൂ. പരമാവധി ആരെയും ചതിക്കാതെ, വഞ്ചനകളില്ലാതെ ജീവിക്കാൻ കഴിയുന്നതാണ് അതിലേറെ നല്ലത്. ഇനി എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ അതുള്ളിലിട്ട് കുറ്റബോധത്തോടെ ഭയത്തോടെ അയവിറക്കുന്നതിനേക്കാൾ നല്ലത് ആരോടെങ്കിലും മനസ്സ് തുറന്ന് മനസ്സിൻ്റെ വാതായനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നിടുന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മനസ്സഴുകാതിരിക്കും, ശരീരം അഴുകുന്നു എന്ന് തോന്നാതെയും ഇരിക്കും. ഇനിയുമുണ്ട് കേട്ടോ ഒരുപാട് കഥകൾ ഈ ഡയറിയിൽ നിന്ന് പറയുവാൻ. അതൊക്കെ പിന്നാലെ ഓരോ ദിവസം ഞാൻ പറയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: പണ്ട് കൂട്ടായണി മൂട് നിന്ന് സ്കൂൾ വരെ നടന്നു പോയിരുന്ന 1 മൈൽ ദൂരം, അതിൽ സൊസൈറ്റി തോട് വരെ റോഡിനപ്പുറം ഇപ്പുറം നിരന്ന പാടശേഖരമാണ്. പച്ച പുതച്ച വയൽ. തിരികെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സായന്തനത്തിൻ്റെ ചെങ്കിരണങ്ങളിൽ നെൽക്കതിരുകൾ സമൃദ്ധമാകുന്ന കാഴ്ച, ഒരു വാൻഗോഗ് ചിത്രം പോലെ സമൃദ്ധം. ഓർമ്മകളിൽ തളിരിട്ട് നിൽക്കുന്ന സമ്പന്നമായ ആ പാടശേഖരങ്ങൾ ആർക്കാണ് പ്രിയമല്ലാതാകുന്നത്? ഇഷ്ടം, അത്രമേലിഷ്ടം, ആ നഷ്ടഹരിത പ്രതാപങ്ങൾ.

നിരത്തിനിരുവശവും ചക്രവാള സീമകളോളം നിരന്നുകിടന്ന പാടശേഖരങ്ങളിലൂടെയായിരുന്നു ഞാനും എൻ്റെ ബാല്യ കൗമാരങ്ങളും നടന്നു വളർന്നത്. നെല്ലിൻ്റെ മണമായിരുന്നു ഗ്രാമത്തിന്. എല്ലാ ആഘോഷങ്ങളും വിവാഹവും ജാതകം കൈമാറലും നൂലുകെട്ടുമെന്നല്ല, യാത്രകൾ പോലും നിശ്ചയിച്ചിരുന്നത് കൊയ്ത്തുമായി ബന്ധപ്പെട്ടായിരുന്ന ഒരു കാലം. ആ കാലം ഇഷ്ടം, അത്രമേലിഷ്ടം.

ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം കൊയ്ത്തിനെ ആശ്രയിച്ച് നിലകൊണ്ടിരുന്ന ഒരു കാലം. മകൻ്റെ പഠിപ്പിനുള്ള ഫീസും മകൾക്കു വേണ്ടിയുള്ള പൂത്താലിയും കുഞ്ഞുമോൾക്കുള്ള ഉടുപ്പും എന്തിന് ഒരു പുത്തൻ കലം വാങ്ങുന്നത് പോലും കൊയ്ത്ത് കഴിഞ്ഞിട്ടെന്ന സ്വപ്നം കണ്ടിരിക്കുന്ന കോമനും കുടുംബവും. ഇടശ്ശേരിയുടെ പുത്തൻ കലവും അരിവാളും എന്ന കവിത ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ജീവിതത്തിന്റെ ഊടുമ്പാവും ഒരു കാലത്ത് നിർണയിച്ചിരുന്നത് നെൽവയലുകളായിരുന്നു എന്ന് എങ്ങനെയാണ് പുതിയ തലമുറയെ വിശ്വസിപ്പിക്കാനാവുന്നത്? വർഷത്തിൽ ഒന്നോ രണ്ടോ വിളവെടുപ്പുകൾ, ഓരോ കൊയ്ത്തിനും ഓരോരോ പേരുകൾ, കൊയ്ത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്രയിത്ര ആചാരങ്ങൾ, ആചാരങ്ങൾക്കെല്ലാം തന്നെ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, കൊയ്ത്തിന് ഏഴ് നാൾ മുമ്പ് ഏഴ് കതിർ കൊണ്ടുവന്ന് വാരിയിൽ തൂക്കിയിടുന്ന നിറയ്ക്കൽ ചടങ്ങ്, ഇരുപത്തെട്ടും വരിച്ചിലും, ചാഴിവിലക്ക്, പുത്തരിയൂണ്, നെല്ല് കുളിപ്പിക്കൽ, അങ്ങനെ എന്തെല്ലാം. അത്രമേലിഷ്ടമായിരുന്നു ആ ആചാരങ്ങൾ.

നീലാകാശത്തിന് കീഴിലെ അനാദിയായ പച്ചപ്പ് സ്വപ്നങ്ങളിൽ സമൃദ്ധി പകരുന്നു. പാടശേഖരങ്ങളിലൂടെ മനസ്സ് ഒരു തീർത്ഥയാത്ര പോകുന്നു. പണ്ട് ഗ്രാമത്തിൻ്റെ മഴത്തോർച്ചകളിൽ പാടങ്ങളും തോടുകളും ഒന്നായി ഒഴുകി നിറയുന്നത് ഓർമ്മ വരുന്നു. പാലം കടന്നു വേണം പള്ളിക്കൂടത്തിലെത്താൻ. തോട് നിറഞ്ഞാൽ ഭയമാണ്. അപ്പുറമിപ്പുറം നിരന്ന വയൽ നിറയെ വെള്ളമാണ്. ചെറിയേട്ടൻ്റെ കൈപിടിച്ച് കണ്ണിറുക്കി അടച്ചുകൊണ്ടാവും പാലം കടന്ന് അപ്പുറം പോവുക. ഇന്ന് തോട് മെലിഞ്ഞു, വലിയ റോഡ് വന്നു. പാടം ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് വഴിമാറിക്കൊടുത്തു. ഓർമ്മകളുടെ ആ നിറഞ്ഞ പാടങ്ങൾ ഇഷ്ടം.

പ്രണയത്തിൻ്റെ സാന്ദ്രമായ ഓർമ്മകളിലും പാടങ്ങളുടെ സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്നു. നാപ്പറയുടെ വരമ്പിലൂടെ ഇളം ചുവപ്പ് പട്ടുപാവാടയും ബ്ലൗസുമിട്ട് നടന്നു വരുന്ന നായിക, മടവ കഴിഞ്ഞ ചേപ്പറക്കാരുടെ വയലു തുടങ്ങുന്നിടത്ത് നായകൻ കാത്തു നിൽക്കുന്നു. നിരത്തിലൂടെ നടന്നു പോകുന്നവർക്ക് വരമ്പിലെ പ്രണയം കാണാനാകില്ല. സിനിമയിൽ മാത്രമല്ല നിത്യജീവിതത്തിലും വയൽ വരമ്പുകൾ എത്ര പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആ വിസ്മൃത പ്രണയകാലങ്ങളൊക്കെയും ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മാനത്ത് മുകിൽ കറുത്താൽ മനം പിടയുന്ന കർഷകനും വരണ്ടു വീണ്ട പാടത്ത് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി പൊങ്കാലയിടുന്ന കർഷകനുമൊക്കെ കാലത്തിൻ്റെ കൺചിമിഴുകൾക്കുള്ളിൽ ഏതാണ്ട് മാഞ്ഞു കഴിഞ്ഞു. പാലക്കാടിനും കുട്ടനാടിനും എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും? എത്ര നാൾ നിൽക്കുന്നുവോ അത്രയും നല്ലത്. ഭൂതകാലത്തിൻ്റെ ഹരിത പാരമ്പര്യം പീറുന്ന ആ സമൃദ്ധികൾ ഇഷ്ടം. അത്രമേ

അർത്ഥവത്തായ ഒരു ജീവിത സംസ്കാരത്തിൻ്റെ പച്ചപ്പ് കാലത്തിൻ്റെ കണ്ണാടിച്ചപ്പിനുള്ളിൽ കരുതി വെക്കാവുന്ന ഒരു ഓർമ്മചിത്രം. അതൊക്കെയായി മാറിക്കഴിഞ്ഞു പാടങ്ങൾ, നെൽവയലുകൾ. നെല്ല് എന്ന പേരിൽ പി വത്സലയുടെ നോവൽ, അത് പിന്നീട് ചലച്ചിത്രമായി. ഹൃദ്യമായ പാട്ടുകൾ അതിനെ തഴുകി തലോടി. ആ പാട്ടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: പാലക്കാട് നിന്ന് ദേശീയപാതയിലൂടെ ലക്കിടി വഴി തൃശൂർക്കുള്ള യാത്രയിൽ പലയിടത്തും കൊയ്ത്തും മെതിക്കലും നടക്കുന്ന പാടശേഖരങ്ങൾ കണ്ടപ്പോൾ കൊതി തോന്നി. ഇവിടെ എവിടെയെങ്കിലും ഗ്രാമത്തിൻ്റെ വിശുദ്ധി പെയ്തിറങ്ങുന്ന ഈ വഴിത്താരയിൽ ഏതെങ്കിലും ചരിവിൽ ഒരു വീട്, മധുര സ്വപ്നങ്ങളോളം ചാരുതയുള്ള ആ കൊതികളും ഇഷ്ടം. അത്രമേലിഷ്ടം.
1: അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പരിസ്ഥിതി പ്രവർത്തനം നടത്തി നോക്കൂ, അത് മാധ്യമങ്ങൾ വാർത്തയാക്കില്ല. നിങ്ങൾ ഒരു ലഹരിവിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കൂ, അതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കില്ല. എന്തുകൊണ്ടെന്നാൽ അതൊന്നും അവരുടെ വിഷയവുമല്ല, അതിനൊട്ട് അവർക്ക് സമയവും ഉണ്ടാകില്ല. അത് മനഃപൂർവമല്ല. യാഥാസ്ഥിതിക ഭരണത്തിൻ്റെ ഉപകരണമായി മാധ്യമം മാറുന്ന എവിടെയും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഗിമ്മിക്കുകളൊന്നുമില്ലാതെ പത്രപ്രവർത്തനം നടത്തിയിരുന്ന മഹാനായ എഴുത്തുകാരനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. പത്രപ്രവർത്തനം പാടെ ഉപേക്ഷിച്ചു പോയ ആളാണ്. കെട്ടിവയ്ക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക കെട്ടിവയ്ക്കണം എന്ന് തിരുവിതാംകൂർ ഭരണകൂടം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് 1000 ഉറുപ്പിക കെട്ടിവയ്ക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പത്രപ്രവർത്തനം പാടെ ഉപേക്ഷിച്ചു പോയ ആളാണ്. കെട്ടിവയ്ക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക കെട്ടിവയ്ക്കണമെന്ന് തിരുവിതാംകൂർ ഭരണകൂടം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് 1000 ഉറുപ്പിക കെട്ടിവയ്ക്കാൻ അദ്ദേഹത്തോട് ഭരണകൂടം ആവശ്യപ്പെട്ടു. 10 ഉറുപ്പിക പോലും കെട്ടിവയ്ക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കേസരിക്ക് അറിയാമായിരുന്നു. കേസരി എന്തു ചെയ്തു എന്ന് വെച്ചാൽ പ്രസ്സും മേശയും കസേരയും വിറ്റു. തൊഴിലാളികളുടെ കൂലി കൊടുത്തു. പഴയ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇന്നത്തെ മാധ്യമ പ്രവർത്തനം അങ്ങനെയൊന്നുമല്ലല്ലോ. കസേരയും മേശയും നഷ്ടപ്പെടുന്നില്ല എന്നു മാത്രമല്ല, ഭരണത്തിൻ്റെ കസേരകളും മേശകളും ഉണ്ടാക്കിക്കൊടുക്കുവാനുള്ള കഴിവിലേക്ക് പത്രങ്ങൾ ഉയർന്നു വളർന്നു. സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് അകന്നു. അവർ ചെയ്യുന്നതൊന്നും വാർത്തയാകാതായി. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തനവും നിങ്ങൾ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും

സംഭ്രമജനകമായ മാധ്യമം നടത്താൻ വളരെയേറെ എളുപ്പമാണ്. ഒളിച്ചോട്ടം, കൊല, ആത്മഹത്യ, അടിപിടി തുടങ്ങിയവ മാത്രം റിപ്പോർട്ട് ചെയ്തും വളരാം. അതിന് അമീബ പോലെ ചെറിയൊരു മാധ്യമമായാലും മതി. അത് തലച്ചോർ കരളുന്നതുപോലെ സാധാരണക്കാരെ കരണ്ടും തിന്നും ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും വളർന്നുകൊള്ളും. ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അമീബ ആനയായി മാറുകയും ചെയ്യും. ഒരു പാട്ട് കേട്ടാലോ?

സ്ത്രീഷു ദുഷ്ടോസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര എന്നുവെച്ചാൽ എന്താണെന്നറിയുമോ? വർണ്ണസങ്കരം ഒഴിവാക്കണം എന്നാണ്. അതായത് ഓരോരോ വർണ്ണങ്ങൾ അതാതു വർണ്ണങ്ങളായി വിഭജിച്ചു തന്നെ നിൽക്കണം എന്നർത്ഥം. ഇങ്ങനെ വർണ്ണങ്ങൾ സങ്കരപ്പെടാതിരുന്നിടത്തെല്ലാം വർണ്ണവെറി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെ ആവരുത്. ഇവിടെ വേണ്ടത് വർണ്ണസങ്കരമാണ്, വർണ്ണവെറിയല്ല. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പാസ്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിനും പിശാചനും ഇടയ്ക്കുള്ള മനുഷ്യലോകത്തിൽ എനിക്ക് നിൽക്കണം, അതിന് ഞാൻ തയ്യാറായി കഴിഞ്ഞു. താഴത്തെ പടിയിലിറങ്ങുവാൻ ഞാൻ കൂട്ടാക്കാത്തത് അത് താഴത്തെ പടിയായതുകൊണ്ടല്ല, അവസാനത്തേതായതുകൊണ്ടാണ്. അതുപോലെ മുകളിലുള്ള അവസാനത്തെ പടിയും ഞാൻ നിരാകരിക്കും. മധ്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നാൽ മനുഷ്യത്വത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നതാണ്. മധ്യമാർഗം അനുസരിക്കുവാൻ പരിശീലിക്കുന്നതിലാണ് മനുഷ്യാത്മാവിൻ്റെ മഹത്വമിരിക്കുന്നത്. ഇങ്ങനെ നടുവിലൂടെയുള്ള വിരിഞ്ഞ പാത എന്നതാണ് ഹ്യൂമനിസ്റ്റിൻ്റെ സരണി. ഒരു പാട്ട് കേട്ടാലോ?

ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കവിയെന്ന് വിശേഷിപ്പിക്കാവുന്നത് പാബ്ലോ നെരൂദയാണ്. ഇസ്ലാനെഗ്രയാണ് നെരൂദയുടെ ഗ്രാമം. എനിക്കിനിയും 1000 തവണ ജനിക്കേണ്ടി വന്നാൽ അതിവിടെ ഈ ഇസ്ലാനെഗ്രയിലായിരിക്കണമെന്ന് നെരൂദ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാനെഗ്രയിൽ അന്തിയുറങ്ങാൻ അധികാരികൾ നെരൂദയെ അനുവദിച്ചില്ല. അവർ സാന്തിയാഗോയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജനങ്ങൾ അവർ അവിടെ നിന്ന് നെരൂദയുടെ ജഡം തിരികെ കൊണ്ടുവന്ന് ഇസ്ലാനെഗ്രയിൽ അടക്കം ചെയ്തു. അത്രയേറെ അവർ കവിയെ സ്നേഹിച്ചു. അധികാരം സ്നേഹത്തിനു മുന്നിൽ മുട്ടുമടക്കി. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യൻ്റെ കർമ്മവീര്യത്തിലും അധ്വാനത്തിൻ്റെ അന്തസ്സിലും നല്ലൊരു നാളെയിലും അല്പം കൂടി കടന്ന് അവൻ്റെ അജയ്യതയിലും അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന കവിയായിരുന്നു വയലാർ രാമവർമ്മ. കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന വരികൾ എഴുതിയ കവി. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണും മനസ്സും പങ്കുവച്ച് മരണം വിതയ്ക്കുന്നിടത്ത് കാലത്തിൻ്റെ കൽച്ചുമരിൽ വയലാർ എഴുതി വയ്ക്കുന്നു, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയുമെന്ന്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പുനലൂരിനടുത്ത് വിളക്കുവെട്ടം എന്ന ഒരു കുഗ്രാമമുണ്ട്. അവിടെ നിന്ന് മലയാള കാവ്യസാഹിത്യത്തിലേക്ക് നിശ്ചയദാർഢ്യവുമായി ഒരു കവി നടന്നു കയറി. കർമ്മവീര്യത്തിൻ്റെ കവി, പൗരുഷത്തിൻ്റെ ശക്തിഗാഥ, പുനലൂർ ബാലൻ എന്ന കവി. എല്ലാം നശിച്ചുപോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും എന്നെഴുതിയ കവി, ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്നെഴുതിയ കവി പുനലൂർ ബാലൻ. ഇനിയും ഏറെ വായിക്കേണ്ടതുണ്ട് പുനലൂർ ബാലനെ. ഒരു പാട്ട് കേട്ടാലോ?

കല്ലിനുപോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. ഉരുകും വേനലിൽ മോഹദലങ്ങൾ എരിഞ്ഞുണങ്ങുകയായി. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ, കായലഴിച്ചിട്ട വാർമുടി പേലിയിൽ സാഗരം ഉമ്മ വയ്ക്കുമ്പോൾ, കാൽപ്പനികതയുടെ സർവസൗന്ദര്യവും ലാളിത്യത്തിൻ്റെ മുഖശോഭയണിഞ്ഞു നിൽക്കുന്ന വരികൾ. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതി നൽകിയ പൂവച്ചൽ ഖാദറിൻ്റെ വരികളാണ് സുന്ദര ശീതളമായ കവിത. ഒരു പാട്ട് കേട്ടാലോ?

ഒരേ സമയം മഹാത്മാഗാന്ധിയുടെയും ജീൻ പോൾ സാർത്രന്റെയും പാബ്ലോ പിക്കോസയുടെയും ഐൻസ്റ്റീന്റെയും ആരാധനാപാത്രമായിരുന്ന വ്യക്തിത്വം. ആരെന്ന ചോദ്യം പോലും പ്രസക്തമല്ലാതെ മനസ്സിൽ തെളിയുന്ന പേര് ചാർലി ചാപ്ലിൻ എന്നുതന്നെയാണ്. ചിരിയുടെ രാജകുമാരൻ. ഗാന്ധിജി ലണ്ടനിൽ എത്തിയപ്പോഴാണ് ചാപ്ലിൻ ചെന്ന് കാണുന്നത്. ഗാന്ധിജിയെ കാണാൻ ക്ഷണമുണ്ടായപ്പോൾ തനിക്ക് രോമാഞ്ചമുണ്ടായെന്ന് ചാപ്ലിൻ അനുസ്മരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഭീഷ്ടങ്ങളോടും സ്വാതന്ത്ര്യ തൃഷ്ണയോടും അനുഭാവമുള്ളവനാണ് ഞാൻ. എന്നാൽ യന്ത്രത്തോടുള്ള അങ്ങയുടെ വെറുപ്പിന് കാരണമെന്താണ്? സംഭാഷണ മധ്യേ ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ചു. ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വ്യത്യസ്തതയാർന്ന രീതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഓരോ ഇന്ത്യക്കാരനും സ്വയം നൂൽ തുന്നി സ്വന്തം വസ്ത്രം നെയ്തുണ്ടാക്കുന്ന രാജ്യസ്നേഹാപരമായ കർത്തവ്യത്തെക്കുറിച്ച് ഗാന്ധിജി സംസാരിച്ചു. അനാവശ്യമായതിനെ ഒഴിവാക്കുക എന്നതാണ് അന്തിമമായ സ്വാതന്ത്ര്യം എന്നും ഗാന്ധിജി പറഞ്ഞു. ചാപ്ലിന് ഗാന്ധിജിയോടുള്ള ബഹുമാനം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതം ഈ രാത്രി.
1: യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിച്ചും കളിച്ചും അവിടെ അവിടെ നിർത്തിയും തട്ടുദോശത്തെന്നും നടത്തിയ യാത്രകൾ. കാറിലിരുന്ന് റേഡിയോ കേട്ടു. റേഡിയോ നിലച്ചപ്പോൾ എഴുത്തുകാരെക്കുറിച്ച് പറഞ്ഞു. ജി ശങ്കരക്കുറുപ്പിനെക്കുറിച്ചും സുകുമാർ അഴീക്കോടിനെക്കുറിച്ചും പറഞ്ഞു. നിത്യചൈതന്യതയെക്കുറിച്ചും മൈത്രേയനെക്കുറിച്ചും പറഞ്ഞു. സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. എന്തുകൊണ്ടോ ഞങ്ങൾ മതങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല. രാഷ്ട്രീയ കാര്യങ്ങളും വർത്തമാനത്തിൽ വന്നില്ല. രസകരമായ രാത്രിയാത്രകൾ, ചിലപ്പോൾ ചാല വരെ, മറ്റു ചിലപ്പോൾ കിളിമാനൂര് വരെ, മയിലാടി വരെ. മഴ നനഞ്ഞും നിലാവ് കൊണ്ടും കാറ് കഥകളും കവിതകളും കേട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ശങ്കരാടിയുടെ ഗ്രാമീണ ജീവിതം പോലെയാണ് സത്യൻ അന്തിക്കാടിൻ്റെ പഴയകാല ചലച്ചിത്രങ്ങൾ. നിഗൂഢമായ കഥകളില്ല, അമ്പരപ്പിക്കുന്ന സംഭാഷണങ്ങളുമില്ല, തികച്ചും സാധാരണമായ ജീവിതം. അതിലെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, സന്തോഷങ്ങൾ, നർമ്മങ്ങൾ, അതുകൊണ്ടാണ് സത്യൻ അന്തിക്കാടിൻ്റെ ചലച്ചിത്രങ്ങൾ ഏറെ ഹൃദ്യമാവുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോലെയാണത്. എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ചേതോഹരമാണത്, സത്യം ചേതോഹരമാണത്. ഒരു പാട്ട്

ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാളുകൾ പതിവാണ്. മാലയും വളയും കമ്മലും ചായയും കട്ടനും ഉടുപ്പും സാരിയും ദോശയും പൊറോട്ടയും ഒക്കെയായി നിരവധി സ്റ്റാളുകളുണ്ടാവും. കുടുംബമായും കൂട്ടുകൂടിയും നടക്കുന്നതിനിടെ സ്റ്റാളുകളിൽ കയറും. മിക്ക സ്റ്റാളുകളിലും തിരക്കായിരിക്കും. എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ എങ്ങാനും ഒരു പുസ്തക സ്റ്റാളുണ്ടെങ്കിൽ അവിടെ അധികം ആരും കാണില്ല, കുട്ടികളെപ്പോലും അവിടെ കൊണ്ട് കാണിക്കില്ല. എന്നിട്ടാണ് കുട്ടികൾ വായിക്കാറില്ലെന്ന് പരാതിപ്പെടുന്നത്. ആഭരണ കടകളിലും കളിപ്പാട്ടക്കടകളിലും കൊണ്ടുപോകുന്നതുപോലെ പുസ്തക കടകളിലും കൊണ്ടുപോകണം. അത് ഒരു വലിയ രക്ഷാകർത്തൃത്വത്തിൻ്റെ ഭാഗമാണ്. ഒരു പാട്ട് കേട്ടാലോ?